0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, ചിങ്ങം 1, 2026, ഓഗസ്റ്റ് 17, തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്തകൾ. മിത്രം എന്ന വാക്കിൽ നിന്ന് ശത്രു എന്ന വാക്കിലേക്കുള്ള ദൂരം ഒരേ ഒരു അക്ഷരം മാത്രമാണ്. എന്നാൽ ഒന്നോർക്കുക, ശത്രുവിൽ നിന്ന് മിത്രത്തിലെത്തിക്കുവാൻ കേവലം ഒരു പുഞ്ചിരി, ഒരു വാക്ക് ഇത്ര മാത്രം മതിയാകും. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9:30 സ്നേഹസ്പർശം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം, 1:10 അത്തം 10 രുചി, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 3 മണിക്ക് തിരശീല, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25, ഉച്ചയ്ക്ക് 12:30 12:50, വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ

0: ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആദ്യ സംഘം നാട്ടിലേക്ക് പോയതും ഇന്തോനേഷ്യ നെതർലാൻഡിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാനായ വിപ്ലവകാരി മദൻലാൽ ധിംഗ്ര അന്തരിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 17 ഓഗസ്റ്റ് 17 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആദ്യ സംഘം നാട്ടിലേക്ക് പോയത്. ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം ബ്രിട്ടീഷ് ലോയർ ആയിരുന്ന സിറിൽ റെഡ് ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ അതിർത്തി റെഡ് ക്ലിഫ് ലൈൻ സ്ഥാപിച്ചത് 1947 ഇന്നേ ദിവസമായിരുന്നു. ഇന്തോനേഷ്യ നെതർലാൻഡിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാനായ വിപ്ലവകാരി മദൻലാൽ ധിംഗ്രയുടെ ചരമദിനമാണ് ഇന്ന്. അഭിനവ ഭാരത് മണ്ഡൽ അംഗം എന്നതിന് പുറമെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായ ഇന്ത്യ ഹൗസ് എന്ന സംഘടനയുമായി ധിംഗ്ര ബന്ധപ്പെട്ടിരുന്നു. 1909 ഓഗസ്റ്റ് 17 അദ്ദേഹം അന്തരിച്ചത്. ഒരു വലിയ സ്വാതന്ത്ര്യ സ്നേഹിയും വിപ്ലവകാരിയുമായ പുലിൻ ബിഹാരി ദാസ് അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം ധാക്കാം അനുശീലൻ സമിതി എന്നീ പേരിൽ ഒരു വിപ്ലവ സംഘടന സ്ഥാപിച്ചു. കൽക്കട്ട സർവകലാശാല അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രത്യേക മെഡലായ പുലിൻ ബിഹാരി ദാസ് മെമ്മോറിയൽ മെഡൽ നൽകുന്നുണ്ട്. 1949 ഓഗസ്റ്റ് 17 അദ്ദേഹം അന്തരിച്ചത്. ഇന്നേ ദിവസമായിരുന്നു ആദ്യത്തെ എയർമെയിൽ ഒരു ഹോട്ട് ബലൂണിൽ അമേരിക്ക അയച്ചത്. ജൂപ്പിറ്റർ എന്നായിരുന്നു ആ ബലൂണിന്റെ പേര്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗം ഇന്ന് ചേരും. നാളെ ചേരുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ എന്നിവർക്ക് സുപ്രധാന ചർച്ചകളിലേർപ്പെടാനും സമവായം രൂപീകരിക്കാനും പരിസ്ഥിതി സഹകരണം ശക്തിപ്പെടുത്താനും ബ്രിക്സ് യോഗം വേദിയൊരുക്കും. ഇന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉദ്ഘാടന സെഷന് ശേഷം ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി, കാലാവസ്ഥ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതി എന്നിവയുടെ മുൻഗണനാ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. നാളെ അന്തിമരേഖ സംബന്ധിച്ച മന്ത്രിതല ചർച്ചകൾ പരിസ്ഥിതി സഹകരണത്തിനും സുസ്ഥിര വികസനത്തിനും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയിലൂന്നി പ്രമേയാധിഷ്ഠിത ചർച്ചകൾ എന്നിവ സംഘടിപ്പിക്കും.
0: വിദ്യാർത്ഥികൾ മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പകരം അച്ചടക്കം, ലക്ഷ്യം, മികവ് എന്നിവ തിരഞ്ഞെടുക്കണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ചെന്നൈ കുട്ടംകുലത്തൂരിലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കും സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകാനും അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2014 ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ വിരമിച്ച 15 പേർക്കാണ് ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം നൽകുക. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് 5-ാം ക്യാമ്പയിന്റെ മാർഗരേഖകളുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തും. പെൻഷൻ വിതരണം ചെയ്യുന്ന 17 ബാങ്കുകൾ വിരമിക്കുന്ന ജീവനക്കാർക്കായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും. രാജ്യത്തെ റെയിൽവേ ശൃംഖലയിലെ കുടിവെള്ള ഗുണനിലവാരം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു. യാത്രക്കാർക്ക് സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കുടിവെള്ള ഗുണനിലവാരം സംബന്ധിച്ച CAG റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 20,000 സ്ഥലങ്ങളിൽ വാട്ടർ കൂളറുകൾ ഉൾപ്പെടെ പുതിയ ടാങ്ക് ടു ടാപ്പ് കുടിവെള്ള ശുദ്ധീകരണ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആരംഭിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് ഉദ്ഘാടനം ചെയ്തു. 14D സിനിമാ തിയേറ്റർ, വെർച്വൽ ജംഗിൾ സഫാരി, ജലധാര, അക്വേറിയം എന്നിവയെല്ലാം മൃഗശാലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികളെയും വിനോദസഞ്ചാരികളെയും ഈ പുതിയ സൌകര്യങ്ങൾ സഹായിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർക്കിടക കെടുതി കഴിഞ്ഞ് പിറക്കുന്ന ചിങ്ങം ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും വർണ്ണപ്പൊലിമകൾ നിറഞ്ഞ മാസമാണ്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് കർഷക ദിനമായും ആഘോഷിക്കുന്നു. കർഷകരുടെ കഠിനാധ്വാനത്തെ ആദരിക്കാനും

കൃഷിയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനുമായി 1968 മുതലാണ് ചിങ്ങമൊന്ന് സംസ്ഥാനത്ത് കർഷക ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. UGC നെറ്റ് പരീക്ഷയുടെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ പിശകുകൾ ഉണ്ടെന്ന പരാതിയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9-ഉം 10-ഉം രാവിലെയും ഉച്ചയ്ക്കുമായാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിശകുകൾ അന്വേഷിക്കാൻ NTA രൂപീകരിച്ചിരുന്ന കമ്മിറ്റിയാണ് കുറ്റമറ്റ രീതിയിൽ ഈ 3 പേപ്പറുകളും പുനഃപരീക്ഷ നടത്തണമെന്ന് ശുപാർശ ചെയ്തത്. ഓണം പോലെ ഉത്സവ അവസരങ്ങളിൽ വിലക്കയറ്റ നിയന്ത്രണത്തിന് ഓണച്ചന്തകൾ അനിവാര്യമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സഹകരണ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം പന്മന സർവീസ് സഹകരണ ബാങ്ക് അക്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഓണത്തിന് സാധനങ്ങൾ ലഭ്യമാക്കാനും പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിനും ഇത്തരം ഇടപെടലുകൾ സഹായകമാണെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷത്തെ ഓണാഘോഷ ദിനമായ 1 ആഗസ്റ്റ് കുട്ടികളുടെ ആഗ്രഹപ്രകാരം യൂണിഫോം അല്ലാത്ത ഇഷ്ടവസ്ത്രങ്ങൾ ധരിക്കാൻ അനുമതി. ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. വിവിധ വെബ്സൈറ്റുകളിൽ ക്യാപ്ചർ പരിശോധനയുടെ മറവിൽ പുതിയ സൈബർ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. യഥാർത്ഥ ക്യാപ്ചർ പരിശോധനയ്ക്ക് പിന്നാലെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകി ഉപയോക്താവിന്റെ വിവരങ്ങൾ തട്ടിയെടുക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയുമാണ് രീതി. ഇത്തരം സംശയങ്ങൾ ഉണ്ടായാൽ ഉടൻ സൈബർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും ചടങ്ങിൽ പ്രഖ്യാപിക്കും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യനും 9-ാം സീഡുമായ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ പൌള ലോപ്പസ് ലൂസിയ റോഡ്രിഗസ് സഖ്യത്തെ നേരിടും. വൈകിട്ട് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷിയുക്യുയെ നേരിടും. FIH പുരുഷ ഹോക്കി 2-ാം പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. നെതർലൻഡ്സിലെ ആംസ്റ്റർവീനിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ ഹോക്കിയിൽ ഇന്ത്യ ചൈന മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി സമനിലയിലായി. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. കനത്ത മഴ കാരണം ആദ്യ 2 സെഷനുകളുടെ കളി നേരത്തെ ഉപേക്ഷിച്ചിരുന്നു. ഈ മാസം 23-ന് കൊളംബോയിലാണ് പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ്. KCL സീസൺ 3 ഔദ്യോഗിക ടീം ലോഞ്ചിംഗ് ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. കോവളത്തെ ചടങ്ങിൽ മന്ത്രി PC വിശ്വനാഥും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മുഖ്യാതിഥികളാകും. 3-ാം സീസണിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസികളെയും ചടങ്ങിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലാബ് ടെസ്റ്റുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ തീരുമാനം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് PA മുഹമ്മദ് റിയാസ് MLA പറഞ്ഞു. ഇതിന് ഇരയാകുന്നത് സാധാരണക്കാരാണെന്നും പരിശോധനകൾ ഇനിയും സൌജന്യമായി തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഭരണഘടനാ മൂല്യങ്ങളും പാരിസ്ഥിതിക ഉത്തരവാദിത്തങ്ങളും വ്യക്തിഗത മികവും ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കോഴിക്കോട് NIT പുതുതായി പ്രവേശനം നേടിയ ബിരുദാനന്തര ബിരുദ PhD വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഗീതം മറ്റെല്ലാ കലകൾക്കും മേലെയാണെന്ന് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം നൽകുന്ന ഈ വർഷത്തെ നാദശ്രീ പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയ്ക്ക് സമ്മാനിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പ്രശസ്തി പത്രവും ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ പുരസ്കാരവും സമ്മാനിച്ചു. വന്ദേമാതരത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും സംഘടിപ്പിച്ചു. പാളയത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി സമുച്ചയത്തിൽ പ്രത്യേക SC ST കോടതി സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KM രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിന്റെ സന്ദേശം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് നടപടികൾ

0: സ്വീകരിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണമെന്ന് പ്രമുഖ സാഹിത്യകാരനും ഗുരുവായൂരപ്പൻ കോളേജ് മലയാള ഗവേഷണ വിഭാഗം അധ്യക്ഷനുമായ പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മയാനിയ ക്യാമ്പസിൽ ഒരു മാസമായി നടന്നുവരുന്ന ബുഖാരി മജ്ലിസ് സമാപിച്ചു. പ്രഗത്ഭ പണ്ഡിതനും സൂഫിവര്യനുമായ അതിരാം പട്ടണം കെ ടി മുഹമ്മദ് കുട്ടി ഹസ്രത് അറ്റാശേരി പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 12th ബ്രിക്സ് പരിസ്ഥിതി പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഇന്ന് ചിങ്ങമൊന്ന്. കർഷക ദിനാഘോഷം എറണാകുളത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അധ്യക്ഷത വഹിക്കും. യു ജി സി നെറ്റ് 3 വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ യുവാക്കൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് ചെന്നൈയിൽ എസ് ആർ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ 22nd ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പറഞ്ഞു. 2047 ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് യുവാക്കൾ, ദരിദ്ര സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
1: किसानों को किसान सम्मान निधि, पशुपालकों के लिए 500 करोड़ की डेयरी की व्यवस्थाएं, युवाओं को नौकरी और माताओं के लिए, बहनों के लिए सरस डेयरी का एक्सटेंशन का काम आज सरकार ने किया.
0: ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളെക്കുറിച്ചുള്ള പരാതിയെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാവിലെ 9-12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് പരീക്ഷയും അതേ ദിവസം ഉച്ചയ്ക്ക് 3 വൈകുന്നേരം 6 രണ്ടാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 രാവിലെ 9-12 ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പിശകുകൾ പരിശോധിക്കുന്നതിനായി എൻ ടി എ നിയോഗിച്ച സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് 3 വിഷയങ്ങളുടെയും പുനഃപരീക്ഷ പ്രഖ്യാപിച്ചത്. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. വിശാഖപട്ടണത്തേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യയുടെ എല്ലാ വിമാനങ്ങളും ഇന്നു മുതൽ ഭോഗാപുരത്തെ പുതിയ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് എയർ ഇന്ത്യ. നിലവിലുള്ള വി ടി സെഡ് എന്ന വിമാനത്താവള കോഡ് തന്നെയാകും ഇതിനും ഉപയോഗിക്കുക. ഭോഗാപുരത്തിനും ഡൽഹിക്കും ഇടയിൽ ആഴ്ചയിൽ 14 വിമാന സർവീസുകൾ തുടരുമെന്നും എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകാശ്മീരിലെ ചിലയിടങ്ങളിലും ലഡാക്കിലും ഇന്ന് ആരംഭിക്കും. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിശദാംശങ്ങളിലേക്ക്.
2: മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതോടൊപ്പം മിഷൻ സമുദ്ര ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങമൊന്ന്. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്ന് മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. സംസ്ഥാന കർഷക ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളും നാടും. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ഇന്ന് തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വിമൻസ് കോളേജ് സംഗീത വിഭാഗത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി രാവിലെ 10 മണിക്ക് സംഗീതജ്ഞ ലളിതാ ഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ചിത്ര ത്രിവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുക്കും. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു. ശബരിമല ഉൾക്കഴകം, പമ്പ, മേൽശാന്തിമാർ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഇന്ന് നടക്കും. പടിപൂജ ഉൾപ്പെടെയുള്ള എല്ലാ വിശേഷാൽ പൂജകളും ഇന്ന് മുതൽ നടക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നട അടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. 4 ദിനങ്ങളിൽ ഭക്തർക്ക് ഓണസദ്യയും നൽകും. റഷ്യ യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇന്നലെ ഇരു രാജ്യങ്ങളിലുമായി 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്കും റെയിൽവേ സ്റ്റേഷനും കേടുപാട് സംഭവിച്ചു. ഗസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി US പ്രതിനിധി ജാരേഡ് കുഷ്നർ ഹമാസ് തലവനുമായി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഗസയിൽ ഹമാസ് ആയുധം വച്ചൊഴിയാനും പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാനുമുള്ള പുതിയ 15-ഇന മാർഗരേഖ സംരക്ഷിക്കുക എന്നതാണ് ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. സിംബാബ്വേയിലെ കരിബ തടാകത്തിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 84. 90 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുമതിയുള്ള ബോട്ടിൽ 153 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. BWEF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷീ യു ക്യുയെ നേരിടും. നെതർലാൻഡ്സിൽ നടക്കുന്ന വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ചൈന മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതം നേടി. ശ്രീലങ്കയിലെ ഗാലയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റിന്റെ 3-ാം ദിവസമായി ഇന്ന് ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23-ന് കൊളംബോയിൽ ആരംഭിക്കും. ബംഗ്ലാദേശിൽ നിന്നുള്ളതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇന്ത്യയിലേക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്തിരുന്ന സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ കരാറിന് കീഴിലുള്ള സൌജന്യ കസ്റ്റംസ് തീരുവ ആനുകൂല്യങ്ങൾ അനധികൃതമായി കൈപ്പറ്റുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കേസിൽ ഇതുവരെ 2,500 കോടി രൂപയിലധികം റവന്യൂ നഷ്ടം സംഭവിച്ചതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലായിട്ടുണ്ട്. നേപ്പാളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഇരു രാജ്യങ്ങൾക്കും പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ നേപ്പാൾ കരസേനാ മേധാവിയുമായി അദ്ദേഹം ചർച്ച നടത്തും. നാളെ പശ്ചിമബംഗാളിലെ ഗംഗാസമതല മേഖലയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, കിഴക്കൻ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 2 ദിവസങ്ങളിൽ സമാന കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബീഉൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ ഓരോ ദ്വീപുകളിലും വിപുലമായ പരിപാടികൾ നടക്കും. പശ്ചിമബംഗാളിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ രേഖകളില്ലാത്ത കൊണ്ടുവന്ന സ്വർണവും വെള്ളിയുമായി രണ്ട് നേപ്പാൾ സ്വദേശികളെ ഉദ്യോഗസ്ഥർ പിടികൂടി. സിലിഗുരിയിലെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന കാർ പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്

0: ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ദിവസവും രാവിലെ

വീടുകളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരും സ്ഥിരമായി കാണുന്ന ഒന്നാണ് ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുകയും യാത്ര തുടരുകയും ചെയ്യുന്നു. എന്നാൽ എന്നു മുതലാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ നമ്മുടെ റോഡുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ വീടുകളിൽ നിന്നും വണ്ടി എടുത്തിറങ്ങുന്ന നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഈ കാണുന്ന നീണ്ട നിര റോഡുകളെയും ആയിരക്കണക്കിന് വാഹനങ്ങളെയും ഒരു അപകടവുമില്ലാതെ കൃത്യമായി നിയന്ത്രിക്കുന്നത് ആരാണ്? നഗരവീഥികളിലെ ജംഗ്ഷനുകളിൽ നിശബ്ദരായി നിൽക്കുന്ന മൂന്ന് കുഞ്ഞു വെളിച്ചങ്ങളാണ് ആ വലിയ ദൗത്യം നിർവഹിക്കുന്നത്, നമ്മുടെ സ്വന്തം ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ കൺചിമ്മി തുറക്കുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നു, കാത്തു നിൽക്കുന്നു, പിന്നീട് യാത്ര തുടരുന്നു. എന്നാൽ എന്നു മുതലാണ് മനുഷ്യൻ ഈ ലൈറ്റുകളെ വിശ്വസിച്ച് സ്വന്തം ജീവൻ റോഡിലേക്ക് ഇറക്കി വെച്ചു തുടങ്ങിയത്? 18th century കുതിരവണ്ടികളുടെ കാലത്ത് ലണ്ടനിലെ തെരുവുകളിൽ ഗ്യാസ് വിളക്കുകളായി തുടങ്ങിയ ആ പരീക്ഷണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വരെ എത്തി നിൽക്കുന്ന രസകരമായ ഒരു ചരിത്രമാണ്. ഈ മൂന്ന് നിറങ്ങൾ കേവലം ചില കാഴ്ചകളല്ല, ഓരോ നിറത്തിനും പിന്നിൽ വ്യക്തമായ ശാസ്ത്രമുണ്ട്. നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അതിലുപരി നമ്മളുടെയും കുടുംബത്തിൻ്റെയും ജീവൻ കാക്കുന്ന വലിയൊരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിലൂടെ ട്രാഫിക് സിഗ്നലുകളുടെ രസകരമായ ചരിത്രവും അതിനു പിന്നിലെ ശാസ്ത്രവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുരക്ഷാ നിയമങ്ങളും വിശദമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ നിറങ്ങളുടെ പിന്നിലെ ശാസ്ത്രം പരിശോധിക്കാം. നമ്മൾ കാണുന്ന വെളിച്ചത്തിന് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്നൊരു സവിശേഷതയുണ്ട്. ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള നിറമാണ് ചുവപ്പ്. അതുകൊണ്ട് തന്നെ മൂടൽ മഞ്ഞോ കടുത്ത മഴയോ പുകയോ ഉണ്ടെങ്കിൽ പോലും ചുവപ്പ് നിറത്തിന് അന്തരീക്ഷത്തിൽ വിഭജനം സംഭവിച്ച് ചിതറിപ്പോകാതെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ദൂരെ നിന്ന് വരുന്ന ഡ്രൈവർക്ക് അപകട സാധ്യത മുന്നേ കൂട്ടി മനസ്സിലാക്കി വാഹനം നിർത്താൻ സാധിക്കും എന്നതിനാലാണ് ചുവപ്പിന് സ്റ്റോപ്പ് അല്ലെങ്കിൽ അപായം എന്നർത്ഥം വന്നത്. പച്ച നിറത്തിന് മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും സുഖകരമായ സമ്മർദ്ദങ്ങളില്ലാതെ കാണാൻ കഴിയുന്ന സ്വഭാവമാണുള്ളത്. റോഡ് സുരക്ഷിതമാണ് എന്ന സന്ദേശം നൽകാൻ പച്ച തിരഞ്ഞെടുത്തതും ഇതുകൊണ്ടാണ്. ചുവപ്പിനും പച്ചയ്ക്കും ഇടയിൽ വേഗത കുറയ്ക്കാനുള്ള മുന്നറിയിപ്പായി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന മഞ്ഞ നിറവും നൽകപ്പെട്ടു. ഇനി ഓരോ സിഗ്നലിലും ഡ്രൈവർമാരും കാൽനട യാത്രക്കാരും യഥാർത്ഥത്തിൽ എന്തു ചെയ്യണം എന്ന് നോക്കാം. ചുവപ്പ് ലൈറ്റ് കത്തിയാൽ വാഹനം പൂർണ്ണമായി നിർത്തണം. റോഡിൽ വരച്ചിട്ടുള്ള സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തുന്നത് നിയമലംഘനവും അപകടകരവുമാണ്. വാഹനങ്ങൾക്ക് ചുവപ്പ് തെളിയുമ്പോൾ മാത്രമാണ് കാൽനട യാത്രക്കാർക്ക് സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ അനുവാദം ലഭിക്കുന്നത്. ചുവപ്പിന് ശേഷം വരുന്ന മഞ്ഞ ലൈറ്റിന്റെ അർത്ഥം പോകാൻ തയ്യാറെടുക്കുക, പക്ഷേ പോകരുത് എന്നാണ്. ഡ്രൈവർമാർ ചെയ്യേണ്ടത് ചുവപ്പ് ലൈറ്റ് മാറി മഞ്ഞ തെളിയുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഗിയർ മാറ്റാനും മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. ഈ സമയത്ത് വാഹനം മുന്നോട്ടെടുക്കാൻ പാടില്ല. പച്ച ലൈറ്റ് തെളിഞ്ഞാൽ മാത്രമേ സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ. പച്ച ലൈറ്റ് കത്തിയാൽ യാത്ര തുടരാം, എങ്കിലും മുന്നിലെ ട്രാഫിക് ക്ലിയർ ആണോ എന്നും സിഗ്നൽ തെറ്റിച്ചു വരുന്ന മറ്റു വാഹനങ്ങളോ ആംബുലൻസ് പോലുള്ള അത്യാവശ്യ വാഹനങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. കാൽനട യാത്രക്കാർ വാഹനങ്ങൾക്ക് പച്ച തെളിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങരുത്. പച്ച ലൈറ്റിന് ശേഷം മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ അയ്യോ ചുവപ്പ് വീഴാൻ പോകുന്നു, വേഗം വിട്ടുപോകാം എന്ന് വിചാരിച്ച് ആക്സിലറേറ്റർ കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് വേഗത കുറച്ച് വാഹനം സുരക്ഷിതമായി

സ്റ്റോപ്പ് ലൈനിന് മുന്നിൽ നിർത്താൻ തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത്. രാത്രി 8-9 മണി കഴിയുമ്പോൾ പല പ്രധാന ജംഗ്ഷനുകളിലും ട്രാഫിക് ലൈറ്റുകൾ ചുവപ്പോ മഞ്ഞയോ നിറത്തിൽ തുടർച്ചയായി മിന്നിമറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. പ്രധാന റോഡിലൂടെ പോകുന്നവർക്ക് മഞ്ഞ ലൈറ്റാണ് മിന്നുന്നതെങ്കിൽ വേഗത കുറച്ച് അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നതാണ് അർത്ഥം. എന്നാൽ ഇട റോഡുകളിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന സിഗ്നൽ ചുവപ്പാണ് മിന്നുന്നതെങ്കിൽ വാഹനം സ്റ്റോപ്പ് ലൈനിൽ പൂർണ്ണമായും നിർത്തണം. പ്രധാന റോഡിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് വാഹനം എടുക്കുക. രാത്രി സമയങ്ങളിൽ റോഡ് വിജനമാണെന്ന് കരുതി അമിത വേഗത്തിൽ പോകാതെ ഈ മിന്നുന്ന ലൈറ്റുകളുടെ മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാം. ഈ ട്രാഫിക് ലൈറ്റുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നാം ചെന്നെത്തുന്നത് ലണ്ടനിലാണ്. 1868 ലോകത്തെ ആദ്യ ട്രാഫിക് സിഗ്നൽ നിലവിൽ വരുന്നത് ലണ്ടനിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലാണ്. കുതിരവണ്ടികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേ എഞ്ചിനീയർ JP നെറ്റ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അന്ന് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഗ്യാസ് ഉപയോഗിച്ചായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ ചുവപ്പും പച്ചയും വിളക്കുകൾ തെളിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഗ്യാസ് ചോർച്ചയെ തുടർന്ന് ആ പരീക്ഷണം പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 1912 ഇന്നത്തെ രീതിയിലുള്ള ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റുകൾ എത്തുന്നത്. അമേരിക്കയിലെ സോൾട്ട് ലേക്ക് സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ലെസ്റ്റർ വയർ ആണ് ഇത് വികസിപ്പിച്ചത്. അന്ന് ചുവപ്പും പച്ചയും നിറങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1920 മൂന്ന് നിറങ്ങളുടെ വരവുണ്ടായത്. ഡെട്രോയിറ്റിലെ വില്യം പോട്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ചുവപ്പിനും പച്ചയ്ക്കുമൊപ്പം മഞ്ഞ ലൈറ്റ് കൂടി ഉൾപ്പെടുത്തി ഇന്നത്തെ രീതിയിലുള്ള മൂന്ന് നിറങ്ങളുള്ള ട്രാഫിക് സിഗ്നൽ രൂപകൽപ്പന ചെയ്തത്. 1923 അമേരിക്കക്കാരനായ ഗാരറ്റ് മോർഗൻ ഈ സിഗ്നൽ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പേറ്റന്റ് സ്വന്തമാക്കുകയും പിന്നീട് ജനറൽ ഇലക്ട്രിക് കമ്പനിക്ക് ഇത് കൈമാറുകയും ചെയ്തതോടെയാണ് ട്രാഫിക് ലൈറ്റുകൾ ലോകമെമ്പാടും പ്രചരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ചെറിയ ട്രാഫിക് വെളിച്ചങ്ങൾ കേവലം ചില സിഗ്നലുകൾ മാത്രമല്ല, നമ്മുടെ സുരക്ഷിതമായ യാത്രയുടെ ഉറപ്പുകളാണ്. ഓർക്കുക, സാങ്കേതിക വിദ്യ ഇന്ന് വളരെ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്മാർട്ട് ക്യാമറകളും ഉപയോഗിച്ച് റോഡിലെ തിരക്കുകൾ സ്വയം മനസ്സിലാക്കി സമയം ക്രമീകരിക്കുന്ന അഡാപ്റ്റീവ് സിഗ്നലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ജംഗ്ഷനുകളിലും എത്തിക്കഴിഞ്ഞു. മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ റോഡ് സുരക്ഷ പൂർണമായും സാങ്കേതിക വിദ്യ ഏറ്റെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എത്ര വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും അത് നമ്മളെ എത്ര സുരക്ഷിതരാക്കാൻ ശ്രമിച്ചാലും റോഡിലിറങ്ങുന്ന നമ്മളിൽ റോഡ് സംസ്കാരം ഇല്ലെങ്കിൽ ഒരു സിഗ്നലിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ വണ്ടി വേഗത്തിൽ വിട്ടുപോകാൻ കാണിക്കുന്ന ഒരു സെക്കൻഡിൻ്റെ ധൃതിയോ ചുവപ്പിൽ നിർത്താതെ ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള ആവേശമോ മാറ്റിമറിക്കുന്നത് നമ്മളുടെയോ റോഡിലുള്ള മറ്റൊരാളുടെയോ മുഴുവൻ ജീവിതത്തെ തന്നെയായിരിക്കും. ലണ്ടനിലെ ആ പഴയ ഗ്യാസ് ലൈറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ എത്തി നിൽക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ നമ്മളോട് പറയുന്നത് ഒന്നു മാത്രമാണ്: നിങ്ങളുടെ ജീവന് വലിയ വിലയുണ്ട്. കാത്തിരിക്കുന്നവർക്കായി സുരക്ഷിതമായി തിരിച്ചെത്തുക. നിയമങ്ങൾ പാലിക്കാം, ട്രാഫിക് ലൈറ്റുകളെ ബഹുമാനിക്കാം. സുരക്ഷിതമായൊരു റോഡ് സംസ്കാരം നമുക്ക് ഒന്നിച്ച് പടുത്തുയർത്താം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗത്. സ്റ്റേ ട്യൂൺഡ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM, ഓൾവേസ് വിത്ത് യു വെറെവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
4: േ കോടി പറന്നേ ഹേ ആണ്ടവാനേ ആണ്ടി മനസ്സേ ഹേ തൈ പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ ഹേ തെര ഇഴുക്ക് എന്നച്ചിമുത്തേ ഹേ മത്തളം കൊട്ടേ
5: ഹേയ് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. സർഗാത്മകതകളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഓരോ യാത്രകളെയും നെഞ്ചിലേറ്റുന്നവരാണ് ഞങ്ങൾ. 4 ചുവരുകൾക്കുള്ളിലെ ഡിജിറ്റൽ സ്ക്രീനിൽ മുഖം പൊഴുത്തുന്ന പുതിയ കാലത്ത് പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിനോദസഞ്ചാരം പോലെ മറ്റൊന്നില്ല. അറിവിൻ്റെ വിശാല ലോകം തുറന്നു തരുന്ന യാത്രയെ പ്രണയിച്ച ഞങ്ങൾക്ക് ലഭിക്കുന്ന സമാനതകളില്ലാത്ത ആനന്ദവും അറിവുകളുമാണ് സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കിടുന്നത്. ശ്രോതാക്കളുടെ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ വിജയരഹസ്യം. ഇന്നോളം നൽകിയ പ്രോത്സാഹനം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകത്തിലെ വിശേഷങ്ങളാണല്ലോ ഇപ്പോൾ സുന്ദര സഞ്ചാരത്തിലൂടെ കേട്ടുവരുന്നത്. കുടകിൻ്റെ ചരിത്രവും കാലാവസ്ഥയുടെ മാഹാത്മ്യവും പറഞ്ഞത് ഓർക്കും എന്ന് കരുതുന്നു. പശ്ചിമഘട്ട മലനിരകൾ കാവലൊരുക്കുന്ന കുടക് ജില്ല ഇവിടത്തെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഭാരതത്തിനാകെ കുളിരും ജീവജാലങ്ങൾക്ക് കുടിനീരുമേകി ഒഴുകുന്ന കാവേരിയുടെ ഉത്ഭവസ്ഥാനം കുടകിലെ ബ്രഹ്മഗിരിക്കുന്നാണ്. തലക്കാവേരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും അവിടുത്തെ അത്ഭുത കുളവും വിവരിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ. തലക്കാവേരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഗസ്ത്യമുനി പൂജിച്ചിരുന്ന ശിവലിംഗമാണ്. കാവേരി അമ്മയുടെയും വിഘ്നേശ്വരൻ്റെയും പ്രതിഷ്ഠകളും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉള്ള കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ തലക്കാവേരി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഭക്തർക്ക് ക്ഷേത്രദർശനം പോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഹരം പകരുന്ന മാസ്മരി

സൗന്ദര്യവുമായി ബ്രഹ്മഗിരി വ്യൂ പോയിന്റും തലക്കാവേരി ക്ഷേത്രത്തിന് പിന്നിലായി നിലയുറപ്പിച്ചിരിക്കുന്നു. വ്യൂ പോയിന്റിലേക്ക് കടക്കുന്നത് ക്ഷേത്രത്തിന് സമീപം മനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന പനിനീർ പൂക്കളുടെ ഉദ്യാനത്തിന് മുന്നിലൂടെയാണ്. നിറവൈവിധ്യങ്ങളുടെ രാജാവായ

വേറെ ലെവലാണ്. ശലഭങ്ങളുടെ രൂപലാവണ്യം ആരെയും ആകർഷിക്കും വിധം മനോഹരമാണല്ലോ. ശലഭങ്ങളുടെ നിറശോഭ ആസ്വദിച്ച് ചിരിച്ചു നിൽക്കുന്ന കുട്ടികൾ, പൂക്കളുടെയും ശലഭങ്ങളുടെയും ആകാരഭംഗി ആസ്വദിക്കുന്ന രക്ഷിതാക്കൾ, അവയുടെ വിശദാംശങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ഛേദോഹരമായ കാഴ്ചയും അവിടെ കാണാനായി. തെളിഞ്ഞ പ്രകാശത്തിൽ ഉദ്യാന ശോഭ ആസ്വദിക്കാൻ കഴിഞ്ഞ സന്തോഷവുമായി ഞങ്ങൾ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ശിലകൾ പാകിയ കുറച്ചേറെ പടികൾ കയറി മാത്രമേ ബ്രഹ്മഗിരി വ്യൂ പോയിന്റിൽ എത്താൻ കഴിയൂ. കുത്തനെയുള്ള പടിക്കെട്ടുകൾ കണ്ടപ്പോൾ ആകാശത്തേക്ക് കെട്ടി ഉയർത്തിയ വഴിയാണോ ഇതെന്ന് തോന്നാതിരുന്നില്ല. ശില പാകി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പടിക്കെട്ടുകൾ കയറുക എന്നത് ആയാസകരമായിരുന്നു. ഓരോ പടികളുടെയും പൊക്കം തന്നെയായിരുന്നു അതിന് കാരണമായത്. ഓരോ 20 പടികൾ പിന്നിടുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോകൾ പകർത്താൻ മറന്നില്ല. മുകളിലേക്ക് കയറുന്തോറും ചൂട് കുറയാൻ തുടങ്ങി. തണുപ്പുമായി നമ്മെ തഴുകി കടന്നു പോകുന്ന കാറ്റിൻ്റെ സ്പർശം നൽകുന്ന ആവേശം ചില്ലറയല്ല. ഏറ്റവും മുകളിലെത്തിയാൽ പ്രകൃതി ദൃശ്യമാകെ മാറി മറിയുന്നത് കാണാം. സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നീലാകാശം തൊടാൻ മത്സരിക്കുന്ന സഖ്യാദ്രി സാനുക്കൾ നൽകുന്ന ദൃശ്യ വിസ്മയം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സുന്ദരം. മഞ്ഞിന്റെ തലപ്പാവ് ധരിച്ച പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യചാരുത ദർശിക്കാനായത് ഇന്നും ഞങ്ങളുടെ ഓർമ്മയുടെ ഖജനാവിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൃക്ഷലതാദികളുടെ ഹരിതശോഭ നിറഞ്ഞ മലകളുടെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെ. പ്രകൃതിയുടെ മായാജാലം കാണണമെങ്കിൽ ഇവിടെ തന്നെ എത്തണം. 1276 മീറ്റർ ഉയരത്തിൽ ഉച്ചയ്ക്ക് പോലും കിട്ടുന്ന തണുപ്പിന്റെ ഊഷ്മളതയിൽ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാം. ചുറ്റുമുള്ള മലനിരകളെ തഴുകാനെത്തുന്ന വെൺമേഘ ശോഭ എത്ര കണ്ടാലാണ് മതി വരുന്നത്. ഇടയ്ക്കിടെ പറന്ന് രസിക്കുന്ന കിളികളുടെ ഉല്ലാസയാത്രയും ഛേദോഹരം. അധികം താമസിയാതെ ബ്രഹ്മഗിരി കുന്നിനോട് വിട പറഞ്ഞ് പടികളിലൂടെ സാവധാനം താഴേക്കിറങ്ങി. കാവേരി നദി ശരിക്കും ഭൂമിയിൽ ദൃശ്യമാകുന്നത് ഭാഗമണ്ഡലിലാണ്. 3 ചെറുനദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്ന ഭാഗമണ്ഡൽ സുവർണക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തലക്കാവേരി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും കാവേരി നദിയുടെ ഉത്ഭവവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം തൊട്ട് പിറകിലായി അത്യപൂർവ ശോഭയോടെ നിർമ്മിച്ച് പരിപാലിക്കുന്ന പനിനീർ പൂക്കളുടെ ആരാമവും പൂക്കൾ കണ്ട് രസിക്കുന്ന സന്ദർശകരുടെ ആഹ്ലാദവും പറഞ്ഞിരുന്നു. പൂന്തോട്ടത്തിൻ്റെ ചാരേ കൂടി കുന്നിന് മുകളിലേക്ക് കെട്ടി ഉയർത്തിയ ശിലകൾ പാകിയ ബ്രഹ്മഗിരി കുന്ന് വ്യൂ പോയിന്റിലേക്ക് നടന്നു കയറിയതും 1000 അടി ഉയരമുള്ള വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട വശ്യ മനോഹാരിതയും പറഞ്ഞിരുന്നു. കോടമഞ്ഞാൽ തലമുടി കെട്ടിയ സഖ്യമലനിലകളെ തലോടി കടന്നുപോകുന്ന വെൺമേഘങ്ങൾ നിറഞ്ഞ നീലാകാശത്തിൻ്റെ ചാരുതയും കണ്ട ശേഷം ഇറങ്ങി വന്ന് സുവർണക്ഷേത്രം കാണാൻ പോകുന്ന വഴി ഭാഗമണ്ഡലിൽ കണ്ട ത്രിവേണി സംഗമത്തിൻ്റെ കാര്യവും പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കുടവിശേഷങ്ങളിലേക്ക് കടക്കാം. വിദേശ വിനോദസഞ്ചാരികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന കുടക് ജില്ലയിലെ പ്രധാന ആത്മീയ വിനോദസഞ്ചാര കേന്ദ്രമാണ് നം ഡ്രോളിംഗ് മൊണാസ്ട്രി എന്ന ബുദ്ധമത കേന്ദ്രം. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിലെ കുശാൽ നഗറിന് സമീപമുള്ള ബൈലാകൂപ്പെ എന്ന സ്ഥലത്താണ് പ്രശസ്തമായ ഈ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ രൂപകൽപ്പനയും നിർമ്മിതിയും സ്വർണ നിറത്തിലുള്ള വലിയ ബുദ്ധ പ്രതിമകളും ഉള്ളതിനാൽ സഞ്ചാരികൾക്കിടയിൽ

നംസ്ഡോളിംഗ് മൊണാസ്ട്രി സുവർണ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നോളം ഒരു ബുദ്ധക്ഷേത്രം സന്ദർശിച്ചിട്ടില്ലാത്ത ഞങ്ങൾക്ക് കുടകിലെ ഈ ബുദ്ധവികാരം കാണുക എന്നത് തികഞ്ഞ ആവേശമായിരുന്നു. കുടക് സന്ദർശിക്കുന്ന എല്ലാവരും ഈ ആധ്യാത്മിക കേന്ദ്രം ഒഴിവാക്കാറില്ല. ഈ ബുദ്ധവികാരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി ഒന്ന് സ്പർശിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. 1959 ടിബറ്റിൽ ചൈനീസ് അധിനിവേശം ഉണ്ടായപ്പോൾ 10,000 ടിബറ്റൻ അഭയാർത്ഥികൾ തൊട്ട് അയൽരാജ്യമായ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനായി കർണാടക സംസ്ഥാനത്തെ ബൈലാകൂപ്പ എന്ന വനമേഖലയിൽ കുറച്ച് സ്ഥലം അനുവദിച്ചു നൽകി. അങ്ങനെ ഇവിടം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അഭയാർത്ഥി കേന്ദ്രമായി മാറി. ബുദ്ധമതാചാര പ്രകാരം ബുദ്ധഭിക്ഷുക്കൾക്ക് പ്രാർത്ഥനയും ആരാധനയും ഒഴിച്ചുകൂടാനാകാത്ത കർമ്മങ്ങളാണ്. 1959 ബൈലാകൂപ്പയിൽ എത്തിയ ടിബറ്റൻ അഭയാർത്ഥികളുടെ ആത്മീയ ആചാര്യനായ പെനർ റിംബോച്ച എന്ന ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ തായ്ലൻഡിൽ നിന്നുള്ള ധനസഹായത്തോടെ 1963 സ്ഥാപിച്ച ആശ്രമമാണ് ടിബറ്റൻ ബുദ്ധമത ഗുരുവായിരുന്ന റിംബോച്ച. 1963 ജൂലൈ 31 ഈ ആത്മീയാലയത്തിന് തറക്കല്ലിട്ടത്. തുടക്കത്തിൽ മുളകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു പ്രാർത്ഥനാ മുറി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാട്ട് മൃഗങ്ങളുടെ ശല്യം ഇവിടെ വളരെ കൂടുതലായിരുന്നു. ധനമില്ലായ്മ വകവയ്ക്കാതെ റിംബോച്ചയും ഏതാനും സന്യാസിമാരും ചേർന്ന് ലോകമെമ്പാടുമുള്ള ബുദ്ധമത അനുയായികളുടെ അകമഴിഞ്ഞ സഹായത്തോടെ കഠിനാധ്വാനം ചെയ്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ആധുനികവും മഹാത്ഭുതവുമായ ക്ഷേത്ര സമുച്ചയത്തെ മാറ്റിയെടുത്തത്. ടിബറ്റിൻ്റെ ആത്മീയ ആചാര്യനായ ദലൈലാമയാണ് ഈ ക്ഷേത്രത്തിന് നാംഡോളി എന്ന് പേര് നൽകിയത്. ഇവിടത്തെ ഏറ്റവും പ്രധാന ആകർഷണമായ പത്മസംഭവ ബുദ്ധവികാരം 1999 ഘടനം ചെയ്തത്. ഇന്നിതൊരു ബുദ്ധമത ആത്മീയ വിദ്യാഭ്യാസ കേന്ദ്രമായി വികസിച്ചിരിക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ശാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സ്വന്തം 90.4 സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിന്റെ യാത്ര സുഗമമാക്കുന്നത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. കർണാടക സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. കുടക് ജില്ലയുടെ ചരിത്രവും സ്വാതന്ത്ര്യം ലഭിച്ച 1947 കാലത്ത് ഒരു സംസ്ഥാന പദവിയിലിരുന്ന ഒരു ജില്ല കൂടിയാണ് കുടകെന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. ദക്ഷിണ മേഖലയ്ക്കാകെ കുളിരേകുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി സന്ദർശന വിശേഷങ്ങളും ഭാഗമണ്ഡലി കണ്ട ത്രിവേണി സംഘവും സൂചിപ്പിച്ചിരുന്നു. 1959 ചൈന തിബറ്റിൽ നടത്തിയ അധിനിവേശത്തിൽ ഭീതി പൂണ്ട ബുദ്ധമത അനുയായികൾ അഭയാർത്ഥികളായി കുടക് ജില്ലയിലെ ബൈലാകൂപ്പയിൽ എത്തി നിർമ്മിച്ച ബുദ്ധവികാരമായ നാംഡ്രോളിംഗ് മൊണാസ്ട്രിയെ കുറിച്ചും പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കുടക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ മൊണാസ്ട്രിയിലും അതിനോട് അനുബന്ധിച്ചുള്ള ആശ്രമങ്ങളിലും താമസിക്കുന്ന അന്തേവാസികൾ ഭൂരിഭാഗവും ടിബറ്റൻ വംശജരായ സന്യാസിമാരും സന്യാസിനികളും കുട്ടികളുമാണ്. 1959 ചൈനീസ് അധിനിവേശ കാലത്ത്

0: സമയത്ത് ടിബറ്റിൽ നിന്നെത്തിയ അഭയാർത്ഥികളുടെ പിൻഗാമികളും ബുദ്ധമത പഠനത്തിനായി ഇന്ത്യയിലെ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് ഇവിടത്തെ അന്തേവാസികൾ. ആത്മീയതയ്ക്കും പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം നൽകുന്ന ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെയുള്ള പ്രാർത്ഥനകളോടെയാണ്. കഠിനമായ അച്ചടക്കവും ലളിത ജീവിതവും ബുദ്ധമത അനുയായികളുടെ മുഖമുദ്രയാണ്. കാവി അല്ലെങ്കിൽ മെറൂൺ നിറത്തിലുള്ള പ്രത്യേക തരം വസ്ത്രങ്ങളാണ് ഇവിടത്തെ അന്തേവാസികളുടെ വേഷം. കഠിനമായ ധ്യാനങ്ങൾക്കും മതഗ്രന്ഥ പഠനങ്ങൾക്കും ഒപ്പം ആശ്രമത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഇവർ തന്നെയാണ് നോക്കി നടത്തുന്നത്. 5000-ൽ സന്യാസികളും സന്യാസിനികളും കുട്ടികളും താമസിക്കുന്ന ഒരു വലിയ സ്വയംഭരണ നഗരം പോലെയാണ് ഈ പ്രദേശം പ്രവർത്തിക്കുന്നത്. ബുദ്ധമത തത്വചിന്തകളും തർക്കശാസ്ത്രവും പഠിപ്പിക്കുന്നതിനായി എഞ്ചിംഗ്മ ലാമ പ്രൈമറി സ്കൂൾ, എങ്കി ഗ്യൂർ നൈക്മ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനത്തിലെ 9 കഠിനമായ പഠനത്തിന് ശേഷമാണ് സന്യാസിമാർക്ക് ബിരുദം നൽകുന്നത്. അന്തേവാസികൾക്കും പ്രദേശവാസികൾക്കും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയും പരമ്പരാഗത തിബറ്റൻ വൈദ്യശാസ്ത്ര കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. സന്യാസിമാർക്കായി വലിയ ഹോസ്റ്റലുകളും പ്രായമായവർക്ക് പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങളും ആശ്രമ സമുച്ചയത്തിൽ ഉണ്ട്. ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും താമസവും ഉന്നത ബുദ്ധമത വിദ്യാഭ്യാസവുമെല്ലാം പൂർണ്ണമായും സൗജന്യമാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ ചേരുന്ന സന്യാസിമാർ ബുദ്ധമത തത്വശാസ്ത്രങ്ങൾ, ധ്യാനം, പരമ്പരാഗത ടിബറ്റൻ കലകൾ, ഭാഷകൾ എന്നിവ ഇവിടെയുള്ള ഷെഡ്ര എന്ന ബുദ്ധമത കോളേജിൽ നിന്ന് അഭ്യസിക്കുന്നു. കൊടക് ജില്ലയിലെ ബൈലക്കോപ്പയിലുള്ള നാം ട്രോളിംഗ് സന്ദർശിക്കാൻ എത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന കമാനം തന്നെ ആകർഷകം. ഒരു പഗോഡയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രവേശന കവാടം വിവിധ നിറങ്ങൾ പൂശി ആകർഷകമാക്കിയിരിക്കുന്നു. പ്രഭാതകിരണങ്ങളിൽ നിറശോഭയേകുന്ന സുവർണ നിറം മനോഹരം. ഗോപുരത്തിന് നടുവിലായി റിംബോച്ചയുടെ മനോഹരവും വലിപ്പമേറിയതുമായ ഒരു അർദ്ധകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ ശാന്തവും ഭക്തി നിർഭരവുമായ അന്തരീക്ഷം നമ്മെ പൊതിയും. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ ബുദ്ധവികാര വിശേഷങ്ങളുമായി എത്താം. അതുവരെ നിങ്ങളോട് വിട പറയുന്നു ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദരസഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഇംഗ്ലണ്ടിലാണിവിടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ,
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്നേഹസ്പർശം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മേരി റാണി CJ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ മേരി റാണി CJ. ഇന്നത്തെ അനുഭവ കഥ ഞാൻ പറഞ്ഞു തുടങ്ങും മുൻപ് നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് പാലിയേറ്റീവ് പരിചരണം? എന്നാണ് ഇതിൻ്റെ ഉത്ഭവം?

0: എന്നതിനെ കുറിച്ചൊക്കെ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റേഷൻ ഡയറക്ടറും പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സിഇഒയും സെക്രട്ടറിയുമായ ശ്രീ എൻ എം പിള്ള സാറിൻ്റെ വാക്കുകൾ നമുക്ക് കാതോർക്കാം.
1: നമസ്കാരം. ഞാൻ എൻ മോഹനൻ പിള്ള, എൻ എം പിള്ള എന്ന് ചുരുക്കപ്പേര്. കഴിഞ്ഞ 17 വർഷമായി കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒവുമാണ്. അതുപോലെ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിരിക്കുന്ന റേഡിയോ സാന്ത്വനം 90.4 FM എന്ന കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ സ്റ്റേഷൻ ഡയറക്ടർ കൂടിയാണ്. ഇനി നമുക്ക് ട്രസ്റ്റിന്റെ അല്പം ചരിത്രത്തിലേക്ക് കടക്കാം. 2007 March 28 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊല്ലത്തെ മുളങ്കാടകത്തുള്ള ഒരു കൊച്ചുമുറിയിൽ നിന്ന് ആണ് ഇതിന്റെ തുടക്കം. അന്ന് അവിടെ ഒരു ആലോചനാ യോഗം നടന്നു. അതിന് നേതൃത്വം നൽകിയത് അന്താരാഷ്ട്ര പ്രശസ്തനായ സ്വാന്തന ഫിഷുകരൻ പ്രൊഫസർ ഡോക്ടർ എം ആർ രാജഗോപാലായിരുന്നു. വളരെ കുറച്ചുപേരെ അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ. ആ യോഗത്തിൽ പങ്കെടുത്തവരിൽ ഡോക്ടർ സി വി പ്രതാപനും ഡോക്ടർ റാണി ശാന്തകുമാരിയും ഡോക്ടർ രാധാബായിയും ഡോക്ടർ പ്രകാശും ഡോക്ടർ നാരായണക്കുറുപ്പും ഡോക്ടർ പ്രവീൺ ജീപ്പായും മറ്റും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വച്ച് ഒരു പ്രവർത്തന മൂലധനത്തിന് രൂപം നൽകി. ആചാര്യനായ ഡോക്ടർ എം ആർ രാജഗോപാൽ നൽകിയ 500 രൂപ കൈനീട്ടമായി. ആകെ 5500 രൂപ പിരിഞ്ഞു കിട്ടി. അങ്ങനെ 5500 രൂപയുമായി 2007 May 1 ചിന്നക്കടയിലെ ഡോക്ടർ റാണി ശാന്തകുമാരിയുടെ ഗൈന ക്ലിനിക്കിൽ കൊല്ലത്തെ ആദ്യത്തെ പാലിയേറ്റീവ് ക്ലിനിക് ആരംഭിച്ചു. ഡോക്ടർ പ്രവീൺ ജി പൈ ആയിരുന്നു ആദ്യ ഫിസിഷ്യൻ. ആദ്യത്തെ രോഗിക്കായി 3 ആഴ്ച കാത്തിരിക്കേണ്ടി വന്നു. ഇന്ന് ചിന്നക്കട ക്ലിനിക്കിൽ മാത്രം രജിസ്ട്രേഷൻ 5000 അടുത്ത് എത്തിയിരിക്കുന്നു. 2007 October 1 ട്രസ്റ്റ് നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 5/2/2007 കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോളർ ട്രസ്റ്റിന് മോർഫിൻ ലൈസൻസ് അനുവദിച്ചു തന്നു. 29/5/2009 ട്രസ്റ്റ് ഒരു ചാരിറ്റി ട്രസ്റ്റായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു അണ്ടർ സെക്ഷൻ 12(WA) ഓഫ് ദി ഐടി ആക്ട് 1961. 12/11/2010 ATG അനുവദിച്ചു കിട്ടി അണ്ടർ സെക്ഷൻ 80G5 ഓഫ് ദി ഐടി ആക്ട് 1961. 1/8/2011 ഓർഡർ അണ്ടർ സെക്ഷൻ CO 23C പ്രകാരം ഇൻകം ടാക്സ് ഇളവ് അനുവദിച്ചു തന്നു. 18/2/2013 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ തേവള്ളി ശാഖ വഴി 1,800,000 രൂപ വില വരുന്ന ഒരു ആംബുലൻസ് നമുക്ക് സംഭാവനയായി തന്നു. എറണാകുളത്തുള്ള ഒരു വ്യവസായി 2 Maruti Omni ആംബുലൻസുകളും നമുക്ക് സംഭാവനയായി തന്നിട്ടുണ്ട്. വീണ്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2022 June പുതിയ ഒരു ട്രാക്സ് ആംബുലൻസ് തരികയുണ്ടായി. അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ആണ് ഞങ്ങൾക്ക് കൈമാറിയത്. ഇപ്പോൾ നമുക്ക് 4 ആംബുലൻസുകൾ രോഗികളുടെ ഗൃഹസന്ദർശനത്തിനും ഡോക്ടർമാരെ ഒരു ക്ലിനിക്കിൽ നിന്ന് മറ്റൊരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാനും മറ്റുമായി ഉപയോഗിക്കുന്നു. ക്യാൻസർ പോലുള്ള മാറാ രോഗങ്ങളും ചികിത്സകൾ കൈയൊഴിഞ്ഞ അവസ്ഥയിൽ കടുത്ത വേദനയും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും ഒറ്റപ്പെടലിനും വിഷാദത്തിനും അടിമപ്പെട്ട് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്ന അനേകായിരങ്ങൾക്ക് അവരുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ചെറിയ കൈത്തിരി കൊളുത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് പാലിയേറ്റീവ് കെയർ. ഇത് ജനപങ്കാളിത്തത്തോടെ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. ട്രസ്റ്റിൻ്റെ കീഴിൽ ഇന്ന് 13 OP ക്ലിനിക്കുകൾ, അതായത് ഔട്ട് പേഷ്യൻ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്ത് നങ്ങ്യാറൂളങ്ങരയിലും അത് കഴിഞ്ഞ് ഓച്ചറയിലും പിന്നെ ശാസ്താംകോട്ടയിലും കരുനാഗപ്പള്ളിയിലും കൊല്ലം ചിന്നക്കടയിലും ചാത്തന്നൂരും പാരിപ്പള്ളിയിലും തെന്മലയിലും ഒക്കെ നമുക്ക് OP ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ടാപ്പിംഗ്, പ്ലൂറൽ ഇഫ്യൂഷൻ, ഫ്ലൂയിഡ് ഇൻഫ്യൂഷൻ, സർജിക്കൽ പ്രൊസീജിയർ എന്നിവ രോഗികൾക്ക് നടത്തുവാനായി നമ്മൾക്ക് ലിങ്ക് ആശുപത്രികളുടെ സഹായവും കിട്ടുന്നുണ്ട്. ഇനി ഹോം കെയർ സർവീസ്. ഡോക്ടർ രാധാബായിയുടെയും ഡോക്ടർ ചിത്രയുടെയും ഡോക്ടർ റാണി ശാന്തകുമാരിയുടെയും ഡോക്ടർ ജയശ്രീയുടെയും മറ്റു നേതൃത്വത്തിലാണ് ഹോം കെയർ ടീമുകൾ പ്രവർത്തിക്കുന്നത്. ഹോം കെയർ പ്രവർത്തനമാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. നമ്മുടെ മൊത്തം രജിസ്റ്റർ ചെയ്ത രോഗികളിൽ 40%

0: തീർത്തും കിടപ്പായ രോഗികളാണ്. സേവനം തീർത്തും സൗജന്യവും സുതാര്യവുമാണ്. ട്രസ്റ്റിന്റെ എല്ലാ ക്ലിനിക്കുകളിലും മോർഫിൻ ലഭ്യമാണ്, സൗജന്യമാണ്. കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയും സർക്കാരിൽ അതെല്ലാം സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളുടെയും ട്രസ്റ്റിമാരുടെയും സഹകരണവും സംഭാവനകളും കൊണ്ട് മാത്രമാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം ഇന്നേവരെ നടന്നുപോയിട്ടുള്ളത്. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് തികച്ചും ഒരു ആതുര ശുശ്രൂഷ സംവിധാനമാണ്. 17 വർഷങ്ങളായി കൊല്ലം ജില്ല മുഴുവൻ പ്രവർത്തന പരിധിയിൽപ്പെടുത്തിയാണ് ഇതിന്റെ പ്രവർത്തനം. ജില്ലയിലെ 13 OP ക്ലിനിക്കുകൾ വഴിയാണ് പ്രവർത്തനം നടത്തുന്നത്. 2-നിര പ്രവർത്തനം രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് അവിടെ വേണ്ട ചികിത്സ തരപ്പെടുത്തുക എന്നതാണ്. 3-ഘട്ട പ്രവർത്തനം സമൂഹത്തിന് വേണ്ടി രോഗനിർണയ ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുക എന്നതാണ്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദൈനംദിനം വർദ്ധിച്ചു വരികയാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ആധുനിക മരുന്നുകൾ ഉണ്ടെന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ ഈ മരുന്നുകൾ കൊണ്ട് രോഗം ശരിയായി എന്ന് സാങ്കേതികമായി അവകാശപ്പെടുമ്പോഴും രോഗി അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിലെ അവഗണനയും സമൂഹത്തിലെ അകൽച്ചയും നമ്മുടെ ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ ചികിത്സാ വേളയിലും അതിനുശേഷവും രോഗി അനുഭവിക്കുന്ന സങ്കീർണതകൾ പലതാണ്. മരുന്നിന്റെ തീക്ഷ്ണതയും രോഗത്തിന്റെ സങ്കീർണതയും ചികിത്സയുടെ ദുർഘടതയും സാമ്പത്തിക ഞെരുക്കവും രോഗിക്ക് പല കഷ്ടനഷ്ടങ്ങൾക്കും കാരണമാകുന്നു. രോഗിയുടെ ശാരീരികമായ അസ്വസ്ഥതകൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും കുടുംബത്തിലെ അവഗണനയ്ക്കും സാമ്പത്തിക കഷ്ടതയ്ക്കും പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. അത് പരിഹാരമില്ലാത്ത ഒരു കുറവായി ഇന്നും അവശേഷിക്കുന്നു. ഈ കുറവ് പരിഹരിക്കുന്നതിനുള്ള ഒരു പരിശ്രമമാണ് സ്വാതന്ത്ര്യ ചികിത്സയിൽ കൂടി നമ്മുടെ ട്രസ്റ്റ് ശ്രമിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കുകളിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ എണ്ണം 10,000 വരും. അവർക്ക് മരുന്നും പരിശോധനയും മറ്റും സൗജന്യമാണ്. കൂടാതെ ഹോം കെയർ സർവീസ് നടത്തുന്ന രോഗിക്ക് വേണ്ട മരുന്നും സഹായ സഹകരണങ്ങളും മറ്റും നൽകുകയും ചെയ്യണം. ഇത് മുഴുവൻ സൗജന്യമായാണ് നൽകുന്നത്. മെഡിക്കൽ പ്രവർത്തകരെല്ലാം സന്നദ്ധ സേവനമാണ് നടത്തുന്നത്. പ്രശസ്ത ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെട്ട മെഡിക്കൽ ടീമാണ് സ്വാതന്ത്ര്യ പരിചരണം നടത്തുന്നത്. ഇവർക്കെല്ലാം സ്വാതന്ത്ര്യ ചികിത്സയിൽ പ്രത്യേക പരിശീലനവും സഹായവും ലഭിച്ചവരാണ്. ട്രസ്റ്റിന് ഇതുവരെ സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഗ്രാന്റോ എയ്ഡോ ഒന്നും ലഭിച്ചിട്ടില്ല. ചെലവിനുള്ള മുഴുവൻ തുകയും ലഭിക്കുന്നത് ട്രസ്റ്റിന്റെ അഭിധേയകാംക്ഷികളായ മനുഷ്യസ്നേഹികളിൽ നിന്നുമാണ്. ഇവരിൽ സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള തന്മനസ്സുകളുണ്ട്. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരി വ്യവസായികൾ, റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സാംസ്കാരിക സംഘടനകളിലെ നേതാക്കന്മാർ, മുൻ പട്ടാളക്കാർ, അങ്ങനെ പോകുന്നു ആ നീണ്ട നിര. രോഗികളുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചു വരുന്നതുകൊണ്ടും മരുന്നിന്റെ വില വളരെ വർദ്ധിക്കുന്നതുകൊണ്ടും ട്രസ്റ്റിന്റെ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സന്നദ്ധ സേവനത്തിന് തയ്യാറായിട്ടുള്ളവർക്ക് അവരുടെ സേവനം നൽകണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം www.palliativecarekollam.org. ട്രസ്റ്റിന്റെ 10,000 വരുന്ന രോഗികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ചികിത്സാ ഏകീകരണത്തിനും മറ്റുമായി കേന്ദ്ര വാർത്താവിതരണ വകുപ്പ് അനുവദിച്ചു തന്ന ഒരു പുതിയ സംരംഭമാണ് കമ്മ്യൂണിറ്റി റേഡിയോ. ഈ റേഡിയോയുടെ പേര് റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM. വൈവിധ്യങ്ങളായ മികച്ച പരിപാടികളിലൂടെ കിടപ്പ് രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും മറ്റ് പ്രായം ചെന്ന ജെറിയാട്രിക് രോഗികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ മുഖ്യ വിഷയമായി എടുത്തുകൊണ്ടാണ് ഈ റേഡിയോയുടെ പരിപാടികൾ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. രോഗികൾക്കും പൊതുജനങ്ങൾക്കും പുതിയ നിർദ്ദേശങ്ങൾ തരികയും ഞങ്ങളെ സഹായിക്കാൻ മറ്റു മാർഗങ്ങളിലൂടെയും സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും എല്ലാം സഹായിക്കാനും സന്നദ്ധതയുള്ളവരെ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തോടെ, ഞാൻ NM പിള്ള, റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ.
1: സ്നേഹവും പരിചരണവും ഒരുപോലെ കൊടുക്കാൻ സാധിക്കുന്ന സുമനസ്സുകൾക്ക് ഇന്നും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ സ്നേഹസ്പർശത്തിൻ്റെ അനുഭവ കഥ നമുക്ക് തുടങ്ങാം. കൂടെ ഞാൻ മേരി റാണി CJ. ഇന്നത്തെ അനുഭവ കഥ അനുപമ എന്ന മിടുക്കി കുട്ടിയുടേതാണ്. അച്ഛൻ്റെയും

കാൽ തെറ്റി ബസിന്റെ പടിയിൽ നിന്നും നടുവിടിച്ച് റോഡിലേക്ക് വീണു. 8-ാം ക്ലാസ്സുകാരിയായ അവളുടെ കൂട്ടുകാരികൾ ഓടിയെത്തി അവളെ വാത്സല്യത്തോടെ കളിയാക്കിക്കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. എല്ലാവരും കൂടി ചെലവിലാന്നും പറഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അവൾക്ക് നടുവിന് ചെറിയൊരു വേദന. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അച്ഛനോടും അമ്മയോടും അവൾ വിവരം പറഞ്ഞത്. അച്ഛൻ അന്ന് തന്നെ ആ ഡ്രൈവറെ തിരക്കി ബസ് സ്റ്റേഷനിലെത്തി. അദ്ദേഹത്തിനെ അവിടെ എങ്ങും കണ്ടില്ല. എങ്കിലും അയാളുടെ വിശദ വിവരങ്ങൾ തിരക്കി വെച്ചതിനു ശേഷം വൈകുന്നേരം അനുപമയുടെ അച്ഛൻ വീണ്ടും എത്തി. ഡ്രൈവറിനെ കണ്ട നിമിഷം തന്നെ അനുപമയുടെ അച്ഛൻ വല്ലാതെ ദേഷിച്ചു. അനുപമയുടെ അച്ഛൻ ഒരു മദ്യപാനി ആയിരുന്നു എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഡ്രൈവർ അത് മുതലെടുത്തു. കേസിനൊന്നും പോകണ്ട ചേട്ടാ, നമുക്ക് വീണ്ടും കാണാനുള്ളതല്ലേ. അത് കേട്ട ഉടൻ അനുപമയുടെ അച്ഛൻ കേസ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. മൂക്കറ്റം മദ്യപിച്ച് വന്ന തന്റെ ഭർത്താവിനെ കണ്ട് അനുപമയുടെ അമ്മ വല്ലാതെ വിഷമിച്ചു. അമ്മയുടെ കരച്ചിൽ കണ്ട അനുപമ പറഞ്ഞു, അമ്മേ എനിക്ക് തൈലം ഇട്ട് തന്നാ മതി അമ്മേ, വേദന മാറിക്കോളും. എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിലെങ്ങനെ പോകാം. വീട്ടിലുണ്ടായിരുന്ന ഒരു തൈലം എടുത്ത് അമ്മ അവളുടെ നടുവ് ഭാഗത്ത് പുരട്ടിക്കൊടുത്തു. വേദനയ്ക്കൊരു ശമനം തോന്നി അവൾ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൾ സ്കൂളിലേക്ക് പോയി. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, മോൾക്ക് നടുവ് വേദന കുറവുണ്ടോ? അവള് പറഞ്ഞു, ഇല്ലമ്മേ, ഇന്ന് സ്കൂളിൽ വെച്ച് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ കൂട്ടുകാരൊക്കെ എനിക്ക് നടുവിന് നന്നായിട്ട് വിക്സ് ഒക്കെ ഇട്ട് തടവി തന്നു. അങ്ങനെയാ ഞാൻ ഇന്ന് സ്കൂളിലിരുന്നേ. ഉടൻ തന്നെ അമ്മ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ പോയി വേദന മാറുവാനുള്ള ഗുളിക വാങ്ങിക്കൊണ്ടുവന്നു. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഗുളികയും കഴിച്ച് അവൾ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ വേദനയ്ക്ക് ഒരു ശമനവും കാണാതെ അവൾ ഭയങ്കരമായിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ വന്നു ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ അവൾക്ക് 2 ദിവസത്തെ മരുന്നും പൂർണ്ണ വിശ്രമവും നിർദ്ദേശിച്ചു. പക്ഷേ വേദന കൂടുകയും ഒരു മരവിപ്പും കാലുകൾക്കൊക്കെ ഒരു ബലം കുറയുന്നത് പോലെയും ആ 8-ാം ക്ലാസ്സുകാരിക്ക് തോന്നി. ഡോക്ടർ അപ്പോൾ തന്നെ അടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടുത്തെ തുടർ ചികിത്സയിലും പരിശോധനയിലും നട്ടലിനെ ആ വീഴ്ച വല്ലാതെ ബാധിച്ചു എന്ന് മനസ്സിലായി. ആ 8-ാം ക്ലാസ്സുകാരി ആകെ തകർന്നിരുന്നു. അവളുടെ ചിറകുകൾ, ബാക്കിയുള്ള അവളുടെ കൂട്ടുകാരികളെപ്പോലെ ഓടിച്ചാടി നടക്കുവാനുള്ള അവളുടെ ആഗ്രഹം, ഇഷ്ടം, അങ്ങനെയെല്ലാം ആ ഒരു വീഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടു. അവളുടെ അരയ്ക്ക് താഴെ തളർന്നു പോയിരുന്നു. ഒരു ശസ്ത്രക്രിയ വേണമെന്നും അതും ചിലപ്പോൾ മാത്രമേ ഭേദമാകൂ എന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ വലിയൊരു തുക എങ്ങനെ ഒപ്പിക്കും എന്ന് വിഷമിച്ചിരിക്കവേ അവളുടെ സ്കൂളിൽ നിന്നും ആശുപത്രിയിലേക്ക് അവളെ കാണാനെത്തിയ ടീച്ചർ ഈ വിവരം അറിഞ്ഞു. അപ്പോൾ തന്നെ സ്കൂളിൽ അറിയിച്ചു. തൊട്ടടുത്ത ദിവസം കൂട്ടുകാരും അധ്യാപകരും നല്ലൊരു തുക ശേഖരിച്ച് ടീച്ചർ അത് ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ ഏൽപ്പിച്ചു. അതുപോലെ അനുപമയെ ഏറെ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരും ഒത്തുചേർന്ന് ഒരു തുക അവൾക്ക് വേണ്ടി ശേഖരിച്ചപ്പോൾ ഓപ്പറേഷനുള്ള തുകയായി. പക്ഷേ ആ ഓപ്പറേഷൻ നടന്നില്ല.

കാരണം അവളുടെ അച്ഛൻ ഒരു മദ്യപാനി ആയതുകൊണ്ട് തന്നെ മകളുടെ അവസ്ഥയൊന്നും നോക്കാതെ ചീട്ട് കളിച്ചും മദ്യപിച്ചും നടന്നിരുന്ന ആ മനുഷ്യൻ ഓപ്പറേഷന് വേണ്ടി കരുതി വെച്ചിരുന്ന ആ വലിയ തുകയും എടുത്ത് എവിടേക്കോ പോയി കളഞ്ഞു. ആ അമ്മയ്ക്ക് കരയുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. മകളുടെ വേദന പോലും അറിയാതെ, ഒരു കരുണ പോലും ഞങ്ങളോട് കാണിക്കാതെ എങ്ങനെ തോന്നി അയാൾക്ക് ആ പൈസ എടുത്തുകൊണ്ട് നാടുവിടാൻ? ആ അമ്മയുടെ ആത്മകഥം അവൾ ശ്രദ്ധിച്ചു. പക്ഷെ ആ വേദനയിലും അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു. ആശുപത്രിയിൽ നിന്നും അവളെ ഡിസ്ചാർജ് ചെയ്തു. പാലിയേറ്റീവ് പേഷ്യൻ്റ് എന്നെഴുതി. അവൾ അമ്മയ്ക്ക് ധൈര്യം കൊടുത്തു. അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാവും അമ്മേ. അവളുടെ വേദനയിലും ആ അമ്മയെ അവൾ ആശ്വസിപ്പിച്ചു. കുറേ നാളുകൾ അങ്ങനെ കടന്നുപോയി. മരുന്നുകളൊക്കെ മുടങ്ങാതെ കഴിക്കുന്നത് കൊണ്ട് തന്നെ വേദനയ്ക്കൊരു ശമനം പോലെ അവൾക്ക് തോന്നി. അങ്ങനെ ഇരിക്കെ അവളുടെ ടീച്ചറാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൽ ചെന്ന് ഡോക്ടർ റാണി ശാന്തകുമാരിയെ കണ്ട് വിവരങ്ങൾ പറഞ്ഞത്. അന്നൊരു ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ലിസ്റ്റ് പ്രകാരം അന്നത്തെ 6 പേഷ്യൻറ്റിനെ നോക്കിയ ശേഷം ഞങ്ങൾ അനുപമയുടെ വീട്ടിലെത്തി. ഓലമേഞ്ഞൊരു കുടിലായിരുന്നു അവളുടേത്. അവിടെ ഒരു കട്ടിലിൽ വേദന കടിച്ചമർത്തി ഒരു ചെറു പുഞ്ചിരി തന്നുകൊണ്ട് ഞങ്ങളെ അവൾ സ്വീകരിച്ചു. അവളുടെ കട്ടിലിനരികെ ഒരു ചെറിയ പുക്കം കുറഞ്ഞ മേശ. അതിൽ അനുപമയ്ക്ക് കിട്ടിയ ട്രോഫിയും ഷീൽഡും ഫലകങ്ങളും അങ്ങനെ ഒത്തിരി സമ്മാനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിശയിച്ചുപോയി. കാരണം ഈ കുഞ്ഞു പ്രായത്തിൽ ഇവൾ ഇത്രയും സമ്മാനങ്ങൾ നേടിയെടുത്തെങ്കിൽ ഇനിയും എത്ര പുരസ്കാരങ്ങൾ ഇവളെ തേടി എത്തേണ്ടതായിരുന്നു. മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ പറഞ്ഞത്, ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാ. റാണി മാഡം അവളുടെ കട്ടിലിനരികിൽ ചെന്ന് കുശലാന്വേഷണങ്ങളൊക്കെ തിരക്കി അവളെ ചേർത്ത് പിടിച്ചു. മോള് നല്ല മിടുക്കിയാണല്ലോ. ഞാൻ മരുന്നുകളൊക്കെ കുറിച്ച് തരാം. ഞങ്ങളുടെ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിയും എല്ലാ ആഴ്ചകളിലും മോളെ ഇവിടെ വന്ന് കാണും. മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ, അവൾ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി ഡോക്ടർ ആൻറ്റി. മോൾക്ക് എന്താവശ്യം വന്നാലും ഞങ്ങളെ വിളിക്കണം. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം എന്ന് പറഞ്ഞ് അവളെ സന്തോഷിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അവളുടെ ആത്മധൈര്യം ഞങ്ങളെയും സന്തോഷിപ്പിച്ചു. അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന അവൾക്ക് മൂത്രം പോകാനുള്ള കുഴൽ മാറ്റിയിടാനും പിന്നെ മരുന്നുകൾ നൽകി അവളുടെ വേദനകളിൽ ആശ്വസിപ്പിക്കാനും ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ പോയി തുടങ്ങി. പോകുമ്പോൾ ആ മിടുക്കി കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങളുടെ ടീം പോകാറുള്ളത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവൾക്കും അമ്മയ്ക്കും ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അനുപമയെ കാണാൻ ചെന്നപ്പോൾ അവളുടെ കാലിൻ്റെ ഭാഗത്തുള്ള ബെഡ്ഷീറ്റിൽ രക്തക്കറ കണ്ടു. ഞങ്ങളുടെ നഴ്സിംഗ് സ്റ്റാഫ് നോക്കിയപ്പോൾ അനുപമയുടെ തള്ളവിരലിൻ്റെ പകുതിയോളം എലിയോ മറ്റോ കരണ്ടിരിക്കുന്നു. അനുപമയുടെ അരയ്ക്ക് താഴെ തളർന്നു എന്ന് മാത്രമല്ല, സ്പർശനശേഷിയും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും ആ കുട്ടി അറിയാതെ പോയത്. അവൾ വളരെ ലാഘവത്തോടെ പറഞ്ഞു, പാവ എലി, അതിന് വിശന്നു കാണും, പോട്ടെ. ഏത് കാര്യത്തെയും ലാഘവത്തോടെ കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്കൊന്ന്. അവൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ തോന്നി. അവളുടെ മുറിവ് വൃത്തിയാക്കി ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് വേഗം സുഖമാവും, അപ്പോ നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ ക്ലിനിക്കിൽ വരാം കേട്ടോ. അവളുടെ ആ ഒരു ആത്മവിശ്വാസം ഞങ്ങളെ അതിശയിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അവൾക്കിപ്പോ 22 വയസ്സായി. കട്ടിലിലാണ് അവളുടെ ജീവിതം. അവളുടെ കിടക്കയ്ക്കരികിലുള്ള ജനലിലൂടെയുള്ള കാഴ്ചകളാണ് അവളുടെ ലോകം. കഴിഞ്ഞ 9 വർഷമായി ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളാണ് അവൾ. അവൾ ഇന്നും വിശ്വസിക്കുന്നു അവൾ നടക്കുമെന്നും ഒരു ദിവസം ഞങ്ങളുടെ ക്ലിനിക്കിൽ നടന്നു വന്ന് ഞങ്ങളെ കാണുമെന്നും. ഇത്ര പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു പേഷ്യൻറ്റ്

0: വളരെ അപൂർവമാണ്. അന്ന് ആ പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവർ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മിടുക്കി കുട്ടി അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് മുന്നേറിയേനെ. നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ കൈകളിൽ ഭദ്രമാക്കാൻ എത്ര ശ്രമിച്ചാലും ചില നിർഭാഗ്യം വന്ന് അത് തട്ടിത്തെറിപ്പിക്കും. ഇത്രയും വേദനാജനകമായ ഒരു വീഴ്ച തൻ്റെ ജീവിതത്തിൽ വന്നിട്ടും അനുപമ അവളുടെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചിരുന്നു. ആ കുട്ടിയോട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അത് പ്രത്യേകമായി അറിയാൻ സാധിക്കും. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി കിട്ടുക എന്നുള്ളത് വളരെ അപൂർവമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിനുടമയായിരുന്നു നമ്മുടെ ഇന്നത്തെ അനുഭവ കഥയിലെ അനുപമ. ഇന്നത്തെ സമൂഹത്തിൽ തിരക്കുകളുടെ കൂടുതൽ കാരണം പരസ്പരം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനെ മനുഷ്യനറിയുന്ന, മനസ്സ് തുറന്ന് സംസാരിക്കുവാനും മറ്റുള്ളവരെ കേൾക്കുവാനും മനസാക്ഷിയുടെ പെരുമാറാനുമൊക്കെ ഈ കാലത്ത് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിലൊരു മനുഷ്യത്വമുണ്ട്. മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അവരുടെ വിഷമങ്ങളിൽ ചേർത്ത് പിടിക്കുവാനും ഒന്ന് സമയം കണ്ടെത്തും. തീർച്ചയായും ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു നന്മയുള്ള മനുഷ്യനാവാൻ നമുക്ക് സാധിക്കും. അതിനായി റേഡിയോ സാന്ത്വനം 90.4 FM സ്നേഹസ്പർശത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ തിരുമുല്ലവാരം ലയൺസ് സെന്ററിലോ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ആ അനുപമ കുട്ടി ഇന്ന് 22 വയസ്സുകാരിയായിരിക്കുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനോടൊപ്പം നിങ്ങൾക്കും അനുപമയെ സഹായിക്കാനെത്താം. അവൾക്കുള്ള വസ്ത്രങ്ങളാകാം, മരുന്നുകളാകാം, ഫുഡ് കിറ്റാവാം. അങ്ങനെ നിങ്ങളുടെ നന്മയുള്ള മനസ്സുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൽ പങ്കാളികളാകാം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യവും അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ഇരട്ടി മധുരം നമ്മൾക്കും അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ സ്നേഹസ്പർശം ഇവിടെ അവസാനിക്കുകയാണ്. യാത്രകൾ ഏറെയുണ്ട്, പറയാൻ കഥകളും.
1: ഇതുവരെ കേട്ടത് സ്നേഹസ്പർശം. അവതരണം മേരി റാണി സി ജെ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഏകോപനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഗർഭക മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
6: ലോട്ടറി
7: ഒന്നല്ല,
6: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
11: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
12: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓണേ സീറ്റിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ആതിര.
1: ആതിരയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ ഒരു മോർണിംഗ്, നമ്മളിങ്ങനെ ഒരു മൺഡേ മോർണിംഗ് അല്ലേ, ഒരു മൺഡേ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണ്. മിക്ക തിങ്കളാഴ്ചകളിലും നമ്മളാണ് ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച അതിമനോഹരമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് 1st ചിങ്ങമാസം അല്ലേ,
0: മലയാളികളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പുതുവർഷ പിറവിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനോഹരമായിട്ട് തന്നെ ആഘോഷിക്കപ്പെടട്ടെ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെ എല്ലാം ഒരു തുടക്കമാകട്ടെ എന്ന് തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരു ആശംസയായിട്ട് നമ്മളിതാ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായിട്ടുള്ളൊരു പുതുവത്സര ആശംസകൾ റേഡിയോ സാന്ത്വന 90.4 FM സമ്മാനിക്കുകയാണ് അല്ലേ.

0: രണ്ടാം ആണിലോട്ട് നമ്മൾ ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നന്മകൾ എല്ലാവർക്കും നേരുകയാണ് ഈ ഒരു വർഷം. നമുക്ക് എന്താ പറയാനുള്ളത്, ഒരുപാട് സമ്പന്നതയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞതാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് 17 ആണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച, ഈ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഓണത്തിൻ്റെ ഒരു വെപ്രാളം അല്ലേ, അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ഏകദേശം ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അതിങ്ങനെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് 24 എന്നൊക്കെ പറയുന്നത്.
1: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു തിങ്കളാഴ്ച, മനോഹരമായിട്ടുള്ളൊരു ചിങ്ങ പിറവിയിലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുകയാണ്. ഇനി പൊന്നോണത്തിന്റെ നാളുകളാണ് അല്ലെ. അപ്പൊ ഇനി നമ്മൾ ആ ഇനി വരാൻ പോകുന്ന 10 ദിവസത്തിൽ മനോഹരമായിട്ട്, അപ്പൊ എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവരും ഇപ്പോൾ വീട്ടിലൊക്കെ ചെറിയ രീതിയിലൊക്കെ പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ ആഘോഷിച്ച് തുടങ്ങുകയാണ്. പലരും അമ്പലത്തിലൊക്കെ ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തിയിട്ട് ഇപ്പൊ വീട്ടിലേക്ക് എത്തുന്ന ഒരു ടൈമൊക്കെ ആയിരിക്കാം.
0: ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല രസമായിരുന്നു റോഡിലുള്ള എല്ലാവരും, നല്ല അടിപൊളിയായിട്ട്
1: സെറ്റ് സാരി
0: മാത്രമല്ല നല്ല കസവിന്റെ മുണ്ടും ഒക്കെ എടുത്ത് നല്ല അടിപൊളി ചേട്ടന്മാരും കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതേപോലെ തന്നെ ചേച്ചിമാരൊക്കെ നല്ല സെറ്റ് സാരി, അതേപോലെ തന്നെ സെറ്റിന്റെ ദാവണി, പിന്നെ എന്താ നമുക്ക് മുണ്ടും നേരിയതൊക്കെ എടുത്തിങ്ങനെ പോകുന്ന പൂവൊക്കെ വെച്ച് ഇങ്ങനെ പോകുന്ന കാണാൻ നല്ലൊരു വൈബാണ്, നല്ലൊരു രസമാണ്. നമ്മുടെ കണ്ണിന് ആനന്ദകരമായിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുങ്ങി നല്ല രസമായിട്ട് ഇങ്ങനെ റോഡ് നിറയെ നമ്മളിങ്ങനെ അത് കണ്ടു. അപ്പൊ പലയിടത്തും ഇന്ന് സെലിബ്രേഷൻസ് ഒക്കെയാണ്. അപ്പൊ കൊച്ചു കുട്ടികൾ വരെ ഇന്ന് മുണ്ടൊക്കെ എടുത്ത് നല്ല സെറ്റപ്പിൽ ഇങ്ങനെ പോകുന്നൊക്കെ കാണാം. വലിയൊരു അവർക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. ഞാനിന്ന് മുണ്ടൊക്കെ എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പൊ നമുക്കും ഇങ്ങനെ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് നമ്മളും ഇതേപോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ വരുന്നതായിരുന്നു.
1: അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു മനോഹാരിതയുടെ ഒരു ദിവസമാണ്. കാഴ്ചയ്ക്കാണെങ്കിലും നമ്മുടെ മനസ്സിനാണെങ്കിലും എല്ലാം സന്തോഷം കിട്ടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളും ആ ഒരു മനോഹാരിത ശബ്ദത്തിലൂടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ക്ഷേത്രത്തിലൊക്കെ പോയോ, എല്ലാവരും ഹാപ്പി ആണോ, ചെറിയ രീതിയിലൊക്കെ പൂക്കളങ്ങളൊക്കെ സെറ്റ് ചെയ്തോ? അതുപോലെ തന്നെ പലരും നമ്മൾ സാധാരണ വിഷുവിനൊക്കെയാണ് കണി ഒരുക്കുക എന്നുള്ള രീതി, പക്ഷേ കർഷക ദിനമായതുകൊണ്ട് തന്നെ ഇന്നും ഇങ്ങനെ കണി ഒരുക്കുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ആചരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജസൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഈ ചിങ്ങപ്പുലരി, അത്ര മനോഹരമായിട്ടുള്ള മെസ്സേജസ് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അയച്ചോളൂ, അയക്കണം. വാട്സപ്പ് നമ്പർ 8848558785.
0: നമ്പർ ഒരിക്കൽ കൂടി 8848585785. അപ്പോൾ അതിൽ ഈ ഒരു ചിങ്ങത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ രീതിയിൽ ഒരു 1-ാം തീയതി കഴിഞ്ഞ് കുറച്ച് നാളെടുക്കും നമുക്ക് ഓണം ഒന്ന് വരാനായിട്ട്. പക്ഷേ ഇപ്പോൾ കർക്കിടകത്തിൽ തന്നെ അത്തം തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു അത്തം. അപ്പോൾ അത്തത്തിൻ്റെതായിട്ടുള്ള ഇപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാറ്റസൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാ വീട്ടിലും അത്തപ്പൂക്കളത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, അപ്പോൾ ഒരു നമ്മളിങ്ങനെ അത്തം ഇട്ട് തുടങ്ങിയ ഒരു സ്റ്റാർട്ടൊക്കെ ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇന്ന് അത്തം ചിത്തിരയായിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു ചെറിയ പിക്കൊക്കെ നമ്മൾക്ക് സമ്മാനിക്കാവുന്നതാണ് അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അത്തം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പലരുടെയും വീടുകളിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് 2-ാം ദിവസമാണ് ആഘോഷത്തിൻ്റെ, ഓണത്തിൻ്റെ 2-ാം ദിവസമാണ്. നമ്മൾ പൊതുവെ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള, അമ്മമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഈ കർക്കിടക മാസത്തിലെ പഞ്ഞമാസം, അത് കഴിഞ്ഞ് സമൃദ്ധിയുടെ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ പ്രകൃതിക്കാണെങ്കിലും നമ്മുടെ മനസ്സിനാണെങ്കിലും നമ്മുടെ ജോലികൾക്കാണെങ്കിലും എല്ലാം ഒരു ഉഷാറ് വരുന്ന ഒരു മാസത്തിലേക്ക് നമ്മൾ
0: ഓണത്തെ വരവേൽക്കുന്നതാണല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ ഈ കർക്കിടകത്തിലെ ഇങ്ങനെ എന്താ പുട്ടി പുറത്ത്, ശിവോദി അകത്ത്, അങ്ങനത്തെ കുറെ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ആചാരമുണ്ട്. അതായത് ഇങ്ങനെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് എന്താ മൂശയായിട്ട് കൊണ്ട് കളയുക, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്ന കേൾക്കാം. അപ്പൊ ഇതേപോലൊക്കെ എന്തെങ്കിലും ആചാരങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെയും കൂടി അറിയിക്കാവുന്നതാണ്.
1: നമുക്ക് പല ചെറിയ ചെറിയ കാര്യങ്ങളിൽ, അതായത് അമ്മമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേട്ടറിവാണ് പലതും ഉള്ളത് അല്ലെ. ഇങ്ങനെയുള്ള ആഘോഷങ്ങളും ചിലപ്പോൾ പാട്ടുപാടിയാണ് വീട് വൃത്തിയാക്കുന്നത്, ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വീട് വൃത്തിയാക്കുന്ന രീതിയാണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ജനറേഷൻ അത്രയും അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഓണം എത്താറാകുമ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി, പലരും ആണെങ്കിൽ ഇങ്ങനെ പറയുന്നു കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള പൊട്ടിയ കുറേ വസ്തുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയത് വാങ്ങും, അതായത് കറിച്ചട്ടികളൊക്കെ പുതിയത് വാങ്ങി എല്ലാം പുതിയതായിട്ട് ഇങ്ങനെ നിലനിർത്തുക. ഇപ്പോൾ ഈ ചാണകം മെഴുകിയൊക്കെ തറകളുള്ള വീടുകളെല്ലാം നല്ല മനോഹരമായിട്ട് അതൊക്കെ സെറ്റ്
0: ചെയ്യുന്നത് അല്ലേ.
1: അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു യഥാർത്ഥത്തിൽ ഒരു പഴമയുടെ ഒരു സുഗന്ധവും കൂടി ഈ ഓണത്തിനുണ്ട് അല്ലെ. ഗ്രഹാതുരതയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൂടിയാണ് ഓണം ആഘോഷം. അത് വ്യത്യസ്തമായ രീതിയിൽ ഓരോ വർഷവും നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എത്ര നാൾ കടന്നു പോയാലും ഓണത്തിൻ്റെ ആ ഒരു നിറം അങ്ങനെ തന്നെ നിലനിൽക്കും.

0: കുറച്ചധികം കളർ കൂട്ടി ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലൊക്കെ കൊടുത്തിട്ടുള്ള ഓണങ്ങളാണ് നമ്മൾ പൊതുവെ ഇപ്പം കണ്ടുവരുന്നത്. പക്ഷേ പഴമയിലും ആ ഒരു മനോഹാരിത ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പലരുടെയും ഓർമ്മകളിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല അവർ അവരുടെ ഓണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഡിഫറൻ്റ് ഉണ്ട്, പലരുടെയും ഓണത്തിനൊരു ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുടെയും ആ ഒരു സന്തോഷത്തിൻ്റെയും നാളുകളിലേക്ക് നമ്മൾ ഇതാ ചുവടുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മനോഹാരിതയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ ലൈവ് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളും നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ, അതിനെ കാതോർത്തിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഓണത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒരുക്കങ്ങൾ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്.
1: അതേപോലെ തന്നെ നമുക്ക് തന്നെ അറിയാം ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് ഓണക്കളികളെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള കളികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പലതും നമുക്ക് അറിവില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ കുറച്ച് മുതിർന്നവർക്ക് അറിയാം. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മളിലേക്ക് കൂടി എത്തിക്കണം എന്ന് കൂടി പറയുകയാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മറഞ്ഞു മറിഞ്ഞു പോകുന്ന പോലൊരു ഫീൽ ഉണ്ടാവാറുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു അംശം മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ പലർക്കും അറിയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുകയും അയക്കേണ്ട നമ്പർ 8848585785.
0: യെസ്, അപ്പോൾ ഈ ചിങ്ങപ്പുലരിയിൽ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. ആ ഇടവേളയിൽ മനോഹരമായൊരു ഗാനം തന്നെ കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു പാട്ടോട് കൂടി നമ്മുടെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, അല്ലേ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ചിങ്ങപ്പുലരി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയിലൂടെയാണ് പോകുന്നത്, അല്ലേ? എല്ലാവർക്കും സമാധാനമായിട്ടൊക്കെ ക്ഷേത്രത്തിൽ പോകാനും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയൊരു കാലാവസ്ഥയിലൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്, അല്ലേ?
3: അതെ. അപ്പോ ആതിര ബാബുരാജൻ സാറ് ചോദിക്കുകയാണ്, ആതിര ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ, സാറിന് നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്ന പൂവ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
4: അതെ, അപ്പോ ബാബുരാജൻ സാർ ചോദിച്ചിരിക്കുന്നു, ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്ന പൂവ് ഏതാണ്.
3: ഇപ്പൊ ഒരുപാട് പൂക്കൾ എന്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്,
4: അപ്പൊ നമ്മൾ പറയുന്നില്ല.
3: അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളോട് ചോദിച്ചതാണോ. അപ്പൊ എന്തായാലും നമുക്കിതൊരു നമ്മുടെ ശ്രോതാക്കളോട് കൂടി ചോദിക്കാം, എന്താണ് ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു സ്പെഷ്യൽ പൂവ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും, എനിക്ക് എന്റെ മനസ്സിലൊരു പൂവ് വന്നിട്ടുണ്ട്. കാരണം അത്തപൂക്കളത്തിനൊക്കെ വളരെയധികം എന്താ പ്രധാനിയായിട്ടുള്ള,
4: അപ്പോ സാധാരണ പക്ഷെ ഇപ്പോ തൊടിയിലും പറമ്പിലും ഒന്നും ആ പൂക്കൾ കാണാറില്ലെന്നാണ് എന്റെ ഒരു ധാരണ.
3: പല സ്ഥലങ്ങളിലും ദൂരെ എവിടെയോ ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന കാണാറുണ്ട്.
4: അതെ. അപ്പോ എന്തായാലും പൂക്കളുടെ കാര്യം പറയുമ്പോൾ, ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തും. നമ്മുടെ പൂക്കളം, ഓണസദ്യ, ഓണക്കളികൾ, നമ്മുടെ ഫ്രണ്ട്സ്,
3: ഓണത്തപ്പന്നു,
4: അതെ, മാവേലി, അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല കാര്യങ്ങളുമാണ് ആ ഒരു 10 ദിവസത്തിന്റെ ആ ഒരു യാത്രയിൽ.
3: വേറൊരു കാര്യം, ഓണപരീക്ഷ, മാർക്ക്,
4: അത് പറയുന്ന ശ്രീലക്ഷ്മി നല്ല രസമായിട്ട് എല്ലാരും ഇങ്ങനെ സമാധാനിപ്പിച്ചു കൊണ്ടുവരും. പെട്ടെന്ന് പിള്ളേരയ്യോ എന്ന രീതിയിൽ പിള്ളേരൊന്നും
3: ഞെട്ടിക്കാണും. എക്സാമിന്റെ ഒരു ടൈമാണ്, അപ്പൊ ഈ ഒരു ഓണം വരുന്നത് ഒരുപാട് സന്തോഷമാണെങ്കിൽ അതിന് മുൻപേ ഉള്ളൊരു പരീക്ഷ. എന്തായാലും എനിക്കൊരു താല്പര്യം എന്ന് പറയുമ്പോ, ഈ ഓണത്തിന് മുന്നേ എക്സാം വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഈ ഓണ മാർക്കിന് മാത്രം പേടിച്ചാൽ മതിയല്ലോ, മറിച്ച് ഓണത്തിന് ശേഷം ചില സമയത്തൊക്കെ പരീക്ഷ വന്നിട്ടുണ്ട് പണ്ട്. അപ്പൊ അതൊരു ടാസ്ക് എന്ന് പറയാൻ, ഈ ഓണത്തിന്റെ ആ ഒരു വെക്കേഷൻ ഒന്നും വൃത്തിയായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് കേൾക്കുന്നത് ഓണം കഴിഞ്ഞ പരീക്ഷയാണ് എന്ന് പറയും. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു, സത്യം പറഞ്ഞാൽ അതൊക്കെ ക്രൂരതയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അതിൽ നിന്നൊക്കെ ഇപ്പോ നമുക്ക്, ഇപ്പൊ നമ്മൾ അങ്ങനെ കേൾക്കാറില്ല, പക്ഷെ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു പരീക്ഷ ഓണത്തിന് ശേഷം മാറ്റിവെച്ചതായിട്ടുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലൊക്കെ എത്തിക്കാവുന്നതാണ്, അല്ലേ?
4: യെസ്. അപ്പോൾ നമ്മളിങ്ങനെ ഓണത്തിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി എത്താറുണ്ട്, അല്ലെ? ഒരുപാട് കാര്യങ്ങൾ. അതിലേറ്റവും മെയിൻ ആയിട്ട് ഇപ്പോൾ പൂക്കളെന്ന് പറയുമ്പോൾ തന്നെ, ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പൂക്കളെ വിടുന്നത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ പൂക്കളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എനർജിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ദിവസത്തിൻ്റെ തുടക്കം അങ്ങനെ തന്നെ എനർജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.

0: പൂക്കളം ഇടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു എനർജി കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ 10 ദിവസങ്ങളിലും പൂക്കളം ഇടുന്ന ഒരു രീതി ഇപ്പോൾ പൊതുവേ നമ്മൾ കുറഞ്ഞു കുറഞ്ഞാണ് കാണുന്നത്. ലാസ്റ്റ് അതായത് 10-ാമത്തെ ദിവസം ആ തിരുവോണ ദിവസം മാത്രമാണ് നമ്മൾ സാധാരണ ഇപ്പൊ പൊതുവെ ഒരു എനിക്ക് തോന്നുന്നു
1: 60% നമ്മളിങ്ങനെ പൂക്കളം ഇടുന്നതാണ് കൂടുതലും ഒരു ഇപ്പൊ കണ്ടുവരുന്നത്. കാരണം ഈ 10 ദിവസം ഇടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്, പലരും തിരക്കുള്ളവരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു ടാസ്ക് മാറ്റാൻ വേണ്ടിട്ടൊക്കെ ഇപ്പൊ അത്തപ്പൂക്കളത്തിന്റെ മാറ്റ് ഒക്കെ ഇതിന് മുൻപേ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ.
0: അതായത് കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു തിരക്കിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു പൂക്കളൊക്കെ അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ പൂക്കൾ കിട്ടിയില്ലെങ്കിൽ വാങ്ങിച്ച് പൂക്കളം ഇടുന്നതിൻ്റെ ഒരു ഭംഗി ആ മാറ്റിലൊന്നും കിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ ശ്രീലക്ഷ്മി.
1: പിന്നെ പെട്ടെന്ന് വേറൊരു വശം നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. ഈ പൂക്കൾ നമ്മളിപ്പോൾ തേടി പോവുക, അതിങ്ങനെ ഇപ്പിച്ചി,
0: എന്നാലും
1: ശരിയാണ്, നമുക്ക് എല്ലാം നമുക്ക് എല്ലാത്തിനും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വശം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് കുറച്ചും കൂടി നമുക്ക് വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ചീത്ത പറയുന്നത്,
0: അതായത് ആ ഓണത്തിന്റെ നിറത്തിന്റെ ഒരു ജീവസുറ്റ അത് നശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ
1: കണിക്കുന്ന, ഇപ്പൊ നമ്മൾ ഇത്രയും പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഏത് എവിടെയാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കണിക്കുന്ന കാണാത്തത് അല്ലേ. ഈ ഒരു വിഷു വരുന്ന സമയത്ത് നമ്മൾ കണിക്കുന്ന കിട്ടിയില്ലെങ്കിൽ പലയിടത്തും നമ്മളിങ്ങനെ ഇതിന്റെ ഒരു എന്താ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞു, അത് ഓൾറെഡി വന്നു, പലയിടത്തും നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ശക്തിയുക്തി നമ്മൾ എതിർക്കുന്നില്ല.
0: ഇഷ്യൂസ് എന്ന് പറയുമ്പോ വിഷു ആവുന്നതിന് മുമ്പ് തന്നെ പൂക്കും, എന്നിട്ട് വിഷു ആവുമെന്ന സമയത്ത് കാണില്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞു തന്നതാണ് പൂക്കളുടെ കാര്യം ഏറ്റവും നമുക്ക് സന്തോഷമുള്ളതാണ്. കാഴ്ചയിലാണെങ്കിലും അതിന്റെ ആ ഒരു സ്മെല്ലാണെങ്കിലും എല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഇപ്പൊ ഈ ഒരു 10-ാമത്തെ ദിവസം മാറ്റിലേക്ക് നമ്മൾ പോകുന്നു അല്ലെ, റെഡിമെയ്ഡ് ആയിട്ടുള്ള പൂക്കളങ്ങൾ ഒരുക്കുന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നു. പുറത്തുനിന്ന് എന്തായാലും കുറെ നാളുകളായിട്ട് വീടുകളിലെ തൊടിയിലും പറമ്പിലും ഒക്കെ പൂക്കൾ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്.
1: പക്ഷെ പലപ്പോഴും നമ്മൾ ഈ പൂക്കളെ കാണാതെ പോവുകയാണ്. പൂക്കൾ എവിടെയും എനിക്ക് പലപ്പോഴും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് ഈ പല പൂക്കൾ, അതായത് കുഞ്ഞു പൂക്കൾ ഉണ്ടല്ലോ വഴിയോരത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പൂക്കളുണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊന്നും കാണുന്നില്ല. ഒരു പക്ഷെ അതിന് അത്രയും ഇപ്പൊ നമ്മളിപ്പോ ചെമ്പരത്തി പോലെയോ അല്ലെങ്കിൽ കോളാമ്പി പൂ പോലെയോ ഇച്ചിരി മുല്ല പോലെയോ പിച്ചി പോലെയോ അത്രയും വലിപ്പമില്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ ഇതിനെയൊക്കെ അവഗണിക്കുന്നത് തോന്നിയിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് ഇങ്ങനെ പൂത്തുലഞ്ഞ് ഈ വഴിയോരത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ.
0: അപ്പോ ഈ പൂക്കളുടെ കാര്യം പറയുമ്പോൾ 10 ദിവസം തന്നെ കഷ്ടിയാണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്, 1 ദിവസത്തിലേക്കും 2 ദിവസത്തിലേക്കും കടന്നു പോകാറുണ്ട്. കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് കാരണം തുടക്കത്തിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പതുക്കെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അല്ലെ. അപ്പൊ അവിടെയാണ് ദാ രണ്ടു പേര് കോഴിക്കോടുള്ള രണ്ട് പ്രായം അവരെ ഒരു പ്രശ്നമാക്കാതെ അവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് 10 ദിവസം അല്ല കേട്ടോ. അപ്പൊ അവിടെയാണ് ഒരു കൗതുകം നിലനിൽക്കുന്നത്. ഒരു വർഷത്തിലെ 365 ദിവസവും പൂക്കളം ഇടുന്ന ഒരു വീടാണ് കോഴിക്കോടുള്ളത്. രണ്ടുപേരാണ്, അവർക്ക് നല്ല ഏജ് ആയി. പക്ഷെ ആ ഒരു പ്രായത്തെ അവർ മറികടന്നുകൊണ്ട് എല്ലാ ദിവസവും പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവർ. ഇപ്പോഴും ഓണനാളുകളിൽ അവരാണ് ഇതാ ഇപ്പൊ ട്രെൻഡായിട്ട് നിലനിൽക്കുന്നത്. പൂക്കളത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ വീട്ടിൽ തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല, എല്ലാ ദിവസവും പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് അല്ല വാങ്ങുന്നത്, വീട്ടിൽ തന്നെ തൊടിയിലും പറമ്പിലുള്ള പൂക്കളാണ്. പക്ഷെ പണ്ടത്തെ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുമ്പപ്പൂ കാണാനില്ല, എവിടേക്കോ ഉണ്ട് അല്ല, തുമ്പപ്പൂ കാണാനില്ല. അതുപോലെ കാട്ടുതുളസി കാണാറില്ല, ചെമ്പകം പല ടൈപ്പുള്ള ചെമ്പകങ്ങളുണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ കാണാനില്ല, ഇപ്പൊ നശിച്ചു പോവാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള പരാതിയും പരിഭവമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് കേൾക്കുക. എങ്കിൽ കൂടിയും അവര് എല്ലാ ദിവസവും പൂക്കളം ഇട്ട് ആ ഒരു എനർജി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ 10 ദിവസം തന്നെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവരിലേക്ക് ഇതൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
1: എല്ലാ ദിവസവും അപ്പൊ ഏകദേശം 1942 മുതലാണ് എന്നും ഇത്തരത്തിൽ പൂക്കളം ഇട്ട് തുടങ്ങുന്നത്. ഇത്ര വർഷമായിട്ട് അവരത് മുടക്കാതെ ഇങ്ങനെ കൊണ്ടുവരും. അത്തപ്പൂക്കളം ഇടുന്നത് സൂര്യഭഗവാനെ സമർപ്പിക്കുന്നതായിട്ടാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെ അതൊക്കെ അറിയിക്കാവുന്നതാണ്. ഈ ഒരു സമയം നമുക്ക് ഈ ഒരു വിശേഷത്തിലൂടെ തന്നെ പോകാം. കാരണം ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയേറെ എന്താ മനോഹരമായിട്ട് ആഘോഷിക്കുന്നതാണ്, നമ്മളുടെ ഓർമ്മകളിൽ തിളക്കമുറ്റ് നിൽക്കുന്ന ഒരു ആഘോഷമാണ്, നമ്മളുടെ എല്ലാവരുടെ ഒരു ദേശീയ ഉത്സവമാണ്. അപ്പൊ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ നമ്മുടെ പഴയ തലമുറകൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ മുതിർന്നവരായിട്ടുള്ള കുറേ പേർക്ക് അറിയാം. അതിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മളിപ്പം ഒരുപാട് നമ്മളിൽ നിന്ന് അതിൽ നിന്നൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഈ ഒരു ലൈവിൽ കൂടെ നമ്മൾ പറയുകയാണ്. നമുക്ക് ഈ ലോകം മുഴുവനും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാം.
0: അപ്പോൾ നമ്മുടെ ഈ കോഴിക്കോടുള്ള മുത്തശ്ശി മുത്തശ്ശിൻ്റെയും കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന മുത്തശ്ശി

0: കഥകൾ, മുത്തശ്ശൻ കഥകൾ പോലെ തന്നെ ജീവിതത്തിലും അവര് മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ചെടികളും പുഷ്പങ്ങളും എല്ലാം അതിജീവനത്തിന്റെ പാത, അവർ തന്നെ പറയാണ് അതിജീവനത്തിന്റെ പാതയിലാണ് പലതും. ഇപ്പൊ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും പലയിടത്തും പോകുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പലയിടത്തുനിന്നും പോകുമ്പോൾ ഇവർ ചെടി ഒന്നെങ്കിൽ കമ്പോടിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ വിത്തുകൾ വാങ്ങിക്കും, അത് നട്ടിക്കിളിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ഏറ്റവും വലിയൊരു ഹോബി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഓണ വാർത്ത തന്നെയാണിത്. എല്ലാ ദിവസങ്ങളും ഈ പൂക്കളെ അതായത് കണി കണ്ടുണരുന്ന, അല്ലെങ്കിൽ ആ വീടിനടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു കൗതുകമാണ്, ഒരു സന്തോഷമാണ്, ആ ഇടുന്ന വ്യക്തികൾക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ അവർ തരുന്നൊരു മാതൃക എന്താണ്, ഈ 10 ദിവസമെങ്കിലും നമ്മളൊന്ന് അതിനുവേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്ന് കൂടിയാണ്. 365 ദിവസം ഇത്ര ടൈം കൊടുത്ത് ആ പൂക്കളെ ഇട്ട് മനോഹരമാക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷമാണ് അവരുടെ ഒരു വാർത്ത അല്ലേ.
1: അത് ഈ പൂക്കളം ഇടുക എന്നൊക്കെ പറയുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ കുളിച്ച് വൃത്തിയായി വന്ന് ഇങ്ങനെ ഇടുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് വന്ന് എങ്ങനെയായെന്ന് അറിയാമോ, പലപ്പോഴും നമ്മൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞായിരിക്കും നമ്മൾ എണ്ണിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് പാത്ത് തീർച്ചയായിട്ടും അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കേണ്ടതാണ്. 8484855878785. അപ്പൊ ആതിര, നമ്മളിപ്പോ 10:28 ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ബാബുരഞ്ജൻ സാർ നമ്മളോട് ചോദിച്ചിരുന്നു ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂവ് ഏതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, നമുക്കൊരു ചെറിയ പാട്ട് കേൾക്കാൻ ഒരു സമയമല്ലേ.
0: അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ടോണൈ സീറ്റിലിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
6: ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നല്ലൊരു പാട്ടായിരുന്നു. നമുക്ക് എപ്പോഴും ഒരു എന്താ ഒരു ഫീൽ ഗുഡ് തോന്നുന്ന ഒരു പാട്ടാണ് അത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ വിശേഷങ്ങളോടൊക്കെ കടക്കും. ഇപ്പോൾ സമയം 10:33 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബാബുരജൻ സാർ ഇതുവരെ കറക്റ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല ഏതാണ് ആൻസർ എന്നുള്ളത്. അപ്പോൾ ബാബുരജൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പ്രധാന ഓണക്കളികൾ തലപ്പന്ത് കളി, അതായത് ഓണപ്പന്ത്, ഇത് കൂടാതെ വടംവലി, കലമടി, ഉറിയടി, കളിത്തട്ട് കളി തുടങ്ങിയവയുണ്ട്. പിന്നെ തിരുവാതിരക്കളിയും മറ്റ് തിരുവാതിരക്കളിയും ഒരു പ്രധാന ഐറ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണല്ലേ? അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ശ്രോതാക്കൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാജൻ ചേച്ചി അതിൻ്റെ ഒരു ആൻസർ അയച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആൻസർ തന്നെയാണ് ചേച്ചിയും അയച്ചിരിക്കുന്നത്. അതേപോലെ ചിത്രാമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിങ്ങം 1 പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സുദിനം നേരുന്നു. റേഡിയോ സാന്ത്വനത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളും ഐശ്വര്യ സമ്പന്നമാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മനോഹര ഗാനം ഒരു ആൻസറും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു കുസൃതി ചോദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് 11 മണിക്കാണ് ആൻസർ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ചോദ്യം ചോദിക്കാല്ലേ?
7: അതെ,
6: ഇതാണ് ചോദ്യം. തൊലി പോകുമ്പോൾ പേര് മാറുന്ന വസ്തു.
7: അതെ, അപ്പൊ ചിത്രാമ്മയുടെ ചോദ്യമാണ് ഇന്നത്തെ ചിങ്ങപ്പുലരിയിലെ ഒരു ടാസ്കുമായിട്ടാണ് ചിത്രാമ്മ എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആലോചിക്കുകയാണ്, നമ്മുടെ ശ്രോതാക്കളും ഇതാ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. 11 മണിക്ക് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അതിനു മുൻപ് നമ്മൾ രണ്ടുപേരും അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ശ്രീലക്ഷ്മി
6: കണ്ടുപിടിക്കോ,
7: ആലോചിക്കാം. ചിത്രാമ്മ നല്ലൊരു പുതുവത്സര ആശംസകൾ കൂടി നേരുകയാണ്. അപ്പൊ നമ്മൾ അത് ആലോചിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നും കൂടി നമ്മൾ പറയുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പുതുവത്സരാശംസ പിറവി ആ ഒരു രീതിയിൽ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് ആശംസിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാവരും വാർത്തകളിലെല്ലാം സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിങ്ങപ്പുലരിയില് ജന്മന തന്നെ കാത്, അതായത് കാത് കേൾക്കാൻ കേൾവിശക്തി ഇല്ലാത്ത 2 കുരുന്നുകൾക്ക് വേണ്ടിയിട്ട്,
6: മിഖായലിനും മിഹോക്കിനും
7: അല്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും രാജഗിരി ഹോസ്പിറ്റലും ചേർന്നിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ അവർക്ക് ഇതാ കേൾവിശക്തി ഇന്ന് കിട്ടാണ്. അതിൻ്റെ നിറസാന്നിധ്യമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മമ്മൂട്ടിച്ചേട്ടനാണ്. അതെ, അപ്പോൾ അതെ, അപ്പം കാതോട് കാതൂരം എന്ന ഒരു പ്രിയപ്പെട്ട മമ്മൂട്ടിച്ചേട്ടനിലൂടെയാണ് ആ കുരുന്നുകൾക്ക് ഇനി ലോകം കേൾക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ലോകത്തിലേക്ക് അവർ ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികളുള്ള കുട്ടികളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ അത് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ഇതുവരെ അവർക്ക് കേൾവി ശക്തി ഇല്ല. അപ്പോൾ അവർ പുതിയൊരു ചുവടുവയ്പ്പാണ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇന്ന് തൊട്ടാണ് അവർക്ക് ആ ഒരു സർജറി കഴിഞ്ഞിട്ട് ആ ഒരു ഇംപ്ലാന്റേഷൻ വഴി അവർക്ക് ആ ഒരു കേൾവി ശക്തിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവർ ആദ്യം കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് സാധാരണ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ശബ്ദമാണെങ്കിൽ മമ്മൂട്ടി സാറിൻ്റെ ശബ്ദമാണ് അവർ കേൾക്കുന്നത്. അപ്പോൾ സാറ് ഒരു ഗിഫ്റ്റായിട്ട് അവർക്കൊരു റേഡിയോ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് അവർ ആദ്യത്തെ ശബ്ദം കേൾക്കുന്നത്, മമ്മൂട്ടി ചേട്ടൻ്റെ ആണ് എന്ന രീതിയിൽ. അപ്പോൾ ഒരു അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ളൊരു വിശേഷമാണ് ഇന്നത്തെ ചിങ്ങപ്പുലരിയിൽ എല്ലാവരുടെയും കാതുകൾക്കാണെങ്കിലും.

0: അവർക്കും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്.
1: യെസ്, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ പോരട്ടെ. നമ്മുടെ ചിത്രാമത ആ ടാസ്ക് തന്നിട്ടുണ്ട്, നമ്മളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ
0: ആൻസറൊക്കെ വരുന്നുണ്ട് കേട്ടോ, പക്ഷെ നമുക്കതൊന്ന് കൺഫേം ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സനോജൊക്കെ മൂന്ന് പൂക്കളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ആൻസറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: അപ്പൊ സനോജിന് പുതുവത്സര ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാർ ഓണം റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ആൻസേഴ്സും പ്രിയപ്പെട്ടവർ അയച്ചോളൂ. അയക്കണം വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: അപ്പൊ ആ ഒരു ചോദ്യം ഇതായിരുന്നു, ഓണപ്പൂവ് എന്നറിയപ്പെടുന്ന പൂവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂവ് ഏതാണ് എന്നുള്ളത്. അപ്പൊ ഏകദേശം എല്ലാവരും കറക്റ്റ് ഒരു ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പം എനിക്കും ഞാനും ഉദ്ദേശിച്ചത് ആ ആൻസർ തന്നെയാണ്. എപ്പോഴും നമ്മളുടെ അത്തപ്പൂക്കളത്തിന് വമ്പൻ അല്ലെങ്കിൽ മുമ്പനായിട്ടിരിക്കുന്ന അദ്ദേഹം ഇല്ലെങ്കിൽ നമുക്ക് ഒരു പൂക്കളം നമുക്ക് ഫിനിഷ് ആയിട്ട് തോന്നില്ല.
1: ചിലര് പറയുന്ന പോലെ നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് അല്ലെ. കാണുമ്പോൾ വളരെ ക്യൂട്ടും ചെറുതും ആണെങ്കിൽ കൂടിയും അത്തപ്പൂക്കളങ്ങളുടെയും ഓണനാളുകളുടെയും ഒരു എന്താ ഒരു ഒരു നിസ്സാരക്കാരനല്ലാത്തൊരു വ്യക്തിയാണ്.
0: ബാക്കിയുള്ള നാളുകൾ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് പുച്ഛിച്ചു, പക്ഷേ
1: അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു പുഷ്പമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ബാബുരാജൻ സാറിന്റെ ആൻസറിൽ എത്തിയേക്കാണോന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ.
0: നമ്മൾ ഇത്രയും ക്ലൂ കൊടുത്തപ്പോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലായി കാണുന്നത് തന്നെയാണ്. അപ്പൊ ഇനി നിങ്ങൾ മടിച്ചിരിക്കേണ്ട, എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ച ആൻസർ തന്നെയാണ്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ മെസ്സേജിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. അയക്കേണ്ട നമ്പർ 8848585785. അപ്പൊ അതിന് ഒരു ചെറിയ ബ്രേക്കിന് പോലെ
1: അതെ. അപ്പൊ നല്ലൊരു പാട്ട് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
3: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. എല്ലാവരും ക്ഷേത്ര സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയില്ലേ? അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചോളൂ, പെട്ടെന്ന് അയച്ചോളൂ. അയക്കാൻ വാട്സപ്പ് നമ്പർ 8848558785.
2: അപ്പോൾ രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു. ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുഷ്പം ഏതാണ്? അതേപോലെ തന്നെ നമ്മളുടെ ചിത്രാമ്മ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. തൊലി പോകുമ്പോൾ പേര് മാറുന്ന വസ്തു ഏതാണ് എന്ന് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഇങ്ങനെയുള്ളതൊക്കെയാണല്ലേ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ആൻസർ ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ 11 മണിക്ക് ആൻസർ അയക്കും. നമുക്ക് കറക്റ്റ് ആൻസർ അപ്പോഴേ നമ്മളോട് ഷെയർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കും നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം അല്ലേ ആതിര?
3: അപ്പോൾ
2: നമുക്കൊരു നമ്മൾക്ക് അപ്ഡേറ്റ്സിലോട്ടൊക്കെ ഒന്ന് പോകാം. അപ്പോൾ പലർക്കും നമ്മൾ ഒരുപാട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നമുക്കിങ്ങനെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് കാണും അല്ലേ. അപ്പോൾ പലതും നമ്മൾ ഉപയോഗിക്കാറില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അത്തരത്തിൽ നമ്മളിങ്ങനെ ഈ നമുക്ക് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്തും ജോലി ചെയ്യുകയും അല്ലെങ്കിൽ പല ആവശ്യത്തിനൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള അക്കൗണ്ടുകൾ തുടരെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് കുറച്ച് എന്താ അത് കുറച്ച് പ്രശ്നമാവും. അതായത് ചിലപ്പോൾ അതിനകത്ത് പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ ഇങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ വരുന്നത്. വർഷങ്ങളായിട്ട് യാതൊരു ഇടപാടുകളും നടത്താത്ത പഴയ ബാങ്കുകൾ അക്കൗണ്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം അക്കൗണ്ടുകളുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണമെന്നും അവ കൃത്യമായി ഉപയോഗിക്കണമെന്നും റിസർവ് ബാങ്ക് ഇതേപോലെ നമ്മളുടെ ഇടപാടുകാർക്ക്, അതായത് നമുക്കൊക്കെ എപ്പോഴും SMS-ലൂടെയും ഇമെയിൽ പത്രക്കുറിപ്പുകളോടൊക്കെ മുന്നറിയിപ്പ് നൽകാറുണ്ടല്ലേ. അപ്പോൾ തുടർച്ചയായിട്ട് 2 വർഷത്തിലധികം അക്കൗണ്ട് ഉടമകൾ യാതൊരു വിധ ഇടപാടുകളും നടത്തിയില്ലെങ്കിൽ ബാങ്കുകൾ ആ അക്കൗണ്ടിനെ നിർജീവമായി കണക്കാക്കും. അപ്പോൾ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താനും ഉപഭോക്താക്കളുടെ പണത്തിൻ്റെ സുരക്ഷയ്ക്കുമായിട്ടാണ് RBI ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള KYC രേഖകളൊക്കെ നൽകി അക്കൗണ്ട് വീണ്ടും പ്രവർത്തനക്ഷമം ആക്കണം എന്നുള്ളതാണ് ഇങ്ങനെ നമുക്ക് വരുന്നൊരു അറിയിപ്പ്. ഇൻ കേസ് നമുക്കൊരു അക്കൗണ്ട് ഇങ്ങനെ പ്രവർത്തനരഹിതമായി ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിങ്ങനെ നിർജീവമായി തുടരുകയാണെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. അതിലെ പണം നമുക്കിങ്ങനെ നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അത് ബാങ്കിൽ കണ്ടു കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഈ തുക അക്കൗണ്ട് നമുക്ക്

0: പിൻവലിക്കാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല. പക്ഷെ അതിന് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും നമ്മളുടെ ആ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ബാങ്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പൊ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആയിക്കോളൂ അല്ലേ.
1: സാധാരണ നമ്മൾ ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നതാണ്, നമുക്ക് ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് പലരും അല്ലെ. ചെറിയ ജോലിയാണെങ്കിൽ കൂടി അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക്, ഒരു ജോലിയൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് പറയുന്നത് 3 അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം എന്നാണ്. അതായത് ഒരെണ്ണം ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരെണ്ണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരെണ്ണം എന്നുള്ളത് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നീ കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളവരുണ്ടോ? അപ്പൊ എന്തായാലും അങ്ങനെ ഒരു അക്കൗണ്ട് മാത്രമല്ല, പല അക്കൗണ്ടുകളും അതായത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെ പോകും. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സേവിങ്സ്, ചെറിയൊരു എമൗണ്ട് തന്നെ സേവിങ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണല്ലോ ഒരു വ്യക്തി എന്നുള്ളതിൽ. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്, ഇന്ന രീതിയിൽ സേവ് ചെയ്യാനുള്ളൊരു ഒരു പഠനം നമ്മൾ
0: അത് തുടങ്ങുന്ന ഒരു വഞ്ചിയിൽ നിന്നായിരിക്കും.
1: അതെ, നമ്മുടെ എല്ലാവരുടെയും അങ്ങനെ തന്നെ.
0: അപ്പൊ പലപ്പോഴും ഈ വഞ്ചി എന്ന് പറയുമ്പോൾ കറക്റ്റ് വഞ്ചിയല്ല, ഏതെങ്കിലും ഒരു ടിന്നിനകത്തൊരു ഊട്ടയൊക്കെ ഇട്ടല്ലേ, ജസ്റ്റ് ഒരു ചെറിയൊരു ദ്വാരം ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിങ്ങനെ ഇങ്ങനെ പൈസയൊക്കെ ഇട്ട് ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട്.
1: അതെ തീർച്ചയായും. അപ്പൊ അങ്ങനെ എനിക്ക് നമ്മുടെയൊക്കെ നമ്മളതൊരു കൊടുക്കാന്നൊക്കെ പറയാറുണ്ട് ചില.
0: എനിക്ക് തോന്നുന്നു പലപ്പോഴും പൗഡറിന്റെ ഒരു ഡെപ്പ അത് അതിലൊരു പലപ്പോഴും അതിൽ നിന്ന് കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട്.
1: അപ്പോൾ സാധാരണ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിലെ ചൂഷണം, നല്ല രീതി ചൂഷണങ്ങൾ നടക്കാറുണ്ട്
0: വീടുകളിൽ
1: ചെറുതായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിലും കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരു സേവിങ്സിൽ ആ ഒരു ചെറിയൊരു എമൗണ്ടിൽ തന്നെ അങ്ങനെ ചെലവാക്കി കളയാതെ അത് സേവ് ചെയ്യാനായിട്ടുള്ളൊരു രീതി നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോവാണ്. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അവരെ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പറയേണ്ടിയിരിക്കും. നമ്മൾ ഇങ്ങനെ ഡ്രസ്സിനോട് ഭയങ്കര ഭ്രമമുള്ള ആൾക്കാരാണ് പലരും അല്ലേ. നമുക്കൊരു ഷോപ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡ്രസ്സ് കാണുമ്പോൾ നമ്മളത് വേറെ ഇത് എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു അലമാരിയിൽ ഒരുപാട് ഡ്രസ്സുകൾ കാണും. പക്ഷെ ചില സമയത്ത് നമുക്കത് ഇടാൻ തോന്നാതെ മടക്കി വെച്ച് വീണ്ടും കുറേ നാളുകൾ യൂസ് ചെയ്യാതെ ചിലപ്പോൾ 1-2 വട്ടം നമ്മൾ യൂസ് ചെയ്ത് കാണാറുണ്ട്.
0: വൺ ടൈം യൂസ്. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു വലിയ ഫംഗ്ഷൻസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ അല്ലേ നമ്മളൊരു കോസ്റ്റ്യൂംസൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നീട് പക്ഷേ അത് അവിടെ ഇരിക്കും.
1: അതെ. അപ്പോൾ
0: അലമാരിയിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ നിന്നിട്ട് മാത്രം നമ്മൾ വാങ്ങി വെക്കുന്നതായിരിക്കും.
1: എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു, സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുള്ളൊരു വിഷമമാണ്, ഇന്ന് കേരളത്തിൽ പൊതുവെ നമ്മൾ മലയാളികൾ പൊതുവെ അല്ലെ നമ്മൾ കല്യാണ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ നല്ല റേറ്റിൽ നമ്മൾ പേരൻസിനോട്ട് അടിയൊക്കെ കൂടി നല്ല റേറ്റിലായിരിക്കും നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ബ്ലൗസിന് തന്നെ 8,000 ആ ഒരു റേഞ്ചിലൊക്കെ പോകുന്ന, അതല്ല അതിൽ കൂടുതൽ പോകുന്നവരുണ്ട്.
0: നമുക്കിങ്ങനെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ.
1: അപ്പോൾ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ആ ഒരു ദിവസം നമ്മളായിരിക്കണം സ്റ്റാർ എന്ന്, ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ബ്രൈഡ് ആയിരിക്കണം അല്ലെ ഗ്രൂം ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ പൈസ മുടക്കും, നമ്മൾ വീട്ടുകാരെ കൊണ്ട് മുടക്കിപ്പിക്കും എന്നുള്ള രീതിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നത് പൊതുവെ കുറവായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ഫംഗ്ഷന് പോകാനാണെങ്കിലും അത്രയും ഹെവി ആയിട്ട് പോകണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് ഒരു 80% പോകാനുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ അത്രയും റേറ്റിൽ നമ്മൾ ചെയ്തത് പാഴായി പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ത്രിഫ്റ്റ് ഷോപ്പ് എന്ന രീതിയിലുണ്ട്. അതായത് ഉപയോഗിച്ചതും എന്നാൽ നല്ല അവസ്ഥയിലുമുള്ള വസ്തുക്കൾ, ഇപ്പോൾ ഈ കല്യാണത്തിന് ഉപയോഗിക്കുന്ന സാരികൾ ചിലർ അങ്ങനെ വിൽക്കാറും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാറും ഇല്ല എന്നൊരു പദമുണ്ട്. പക്ഷേ എങ്കിലും അല്ലാതെ നമ്മുടെ കൈകളിലുള്ള വസ്തുക്കളെല്ലാം ഇങ്ങനെ യൂസ് ചെയ്യാതെ അലമാരി തുറന്നു നോക്കുമ്പോൾ ആ കൊള്ളാം, മടക്കി വെക്കുമ്പോൾ കൊള്ളാം എന്ന രീതിയിലല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളൊരു രീതി, അങ്ങനെയുള്ളൊരു രീതിയാണ് ഈ ഒരു ദിവസം 17 August നാഷണൽ ത്രിഫ്റ്റ് ഷോപ്പ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് കൂടുതലും ഇവർ ഫോക്കസ് ചെയ്യുന്നത് പരിസ്ഥിതി സംരക്ഷണം എന്ന രീതിയിലാണെങ്കിൽ, നമ്മൾ ചില ഡ്രസ്സിലെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ് കാണും, ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഇല്ലാത്തത് കാണും. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത തുണികളെല്ലാം കത്തിച്ച് കളയുന്നൊരു പരിപാടിയുണ്ട്. ചിലപ്പോൾ ഒറ്റ യൂസ് ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്കത് റീസൈക്കിൾ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കാം. ഇതുകൊണ്ടൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് അല്ലേ, അങ്ങനെ ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അലമാരിയിലേക്ക് ഒന്ന് തുറന്നു നോക്കിക്കൊള്ളു, ഉപയോഗിക്കാതെ എത്ര ഡ്രസ്സാണ് ചില ചിലപ്പോൾ വൺ ടൈം ആയിരിക്കും, ഒരു അല്ലെങ്കിൽ രണ്ട് തവണയിലധികം ആയിരിക്കും, ഒരു അഞ്ചിലധികം യൂസ് ചെയ്യാത്ത ചിലപ്പോൾ ഭംഗിയുള്ള കുറേ ഡ്രസ്സുകൾ അലമാരി ഒന്ന് തുറന്നു നോക്കിക്കോളൂ, കാണാൻ സാധ്യതയുണ്ടല്ലേ.
0: അത് ഡ്രസ്സിൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിലുണ്ടല്ലേ. അപ്പം നമുക്ക് വീട്ടിലിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതും ഒരു ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിച്ചതും എന്നാൽ പിന്നീട് ഒരിക്കലും നമ്മളത് ഉപയോഗിക്കാൻ നമ്മൾ സാഹചര്യമോ അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ നമുക്ക് തോന്നാറില്ല. ഇപ്പോൾ ഓർണമെന്റ്സ് ആണെങ്കിലും ചിലതൊക്കെ അങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുകയും പിന്നീട് അത് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ അത് മറ്റൊരാൾക്ക് കൊടുത്താൽ ഒരു പക്ഷേ അവർക്കൊരു ഹെൽപ്പും കൂടി.
1: തീർച്ചയായും ഈ നല്ല റേറ്റിൽ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുന്ന വസ്തുക്കൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുമ്പോൾ അത് ഓർഡിനറി ലൈഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് അത്രയും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു വസ്ത്രം ധരിക്കുകയും ചെയ്യാം. നമുക്കത് വീട്ടിൽ ചുമ്മാ ഇരുന്നു എന്നുള്ള ഒരു വേവലാതിയും വേണ്ട എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിത്ത് ഒരു ചാരിറ്റി അല്ലേ, ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളൊരു മനസമാധാനം കൂടി നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ചുമ്മാ അലമാരിയിൽ മടക്കി വയ്ക്കാതെ ഇപ്പോൾ ജ്വല്ലറീസ് ആണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും യൂസ് ചെയ്യുക, ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാം അങ്ങനെ ഉപയോഗരഹിതമായിട്ടിരിക്കാതെ റീസൈക്കിൾ ചെയ്യാനും ഉപയോഗിക്കാനും വേണ്ടി ഒരു ശ്രമമാണ് ഈ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്നത്.
0: അതേപോലെ തന്നെ ഇത് മാത്രമല്ല, ചിലപ്പോൾ നമുക്കൊരു നമ്മൾ വയലിൻ ഗിറ്റാർ ഇതൊക്കെ പഠിക്കുന്നവരുണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വേടിച്ച് വെക്കും. അന്ന് ആ ഒരു തുടക്കത്തിൽ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് ഇതൊക്കെ വായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് താല്പര്യമായിരിക്കും നമ്മളത് ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ. പിന്നീട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ടച്ച് നമുക്ക് പോകും. പക്ഷെ അപ്പോൾ ഈ വയലിലും ഗിറ്റാറും ഒക്കെ ഇങ്ങനെ ചുമരിൽ നമ്മളെ നോക്കി വെറുതെ കിടക്കും.
1: അതൊരു ഷോ കേസ് മാത്രമായിട്ട് മാറുകയാണ് പിന്നീട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത്
0: നോക്കും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. അതേപോലെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരിക്കും. അത് നല്ല രീതിയിൽ മറ്റൊരാൾ ഉപയോഗിക്കുകയും ചെയ്യാം, ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കാനും കൂടി നമ്മൾ ശ്രമിക്കുക.
1: യെസ്, തീർച്ചയായും. അപ്പം അങ്ങനെ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. നമ്മളിലേക്ക് ഓരോ ദിവസത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് നമ്മളെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ആ ഒരു രീതിയിൽ ചിന്തിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. യെസ്, അപ്പം നമുക്ക് ഈ ചിങ്ങമാസത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പ്രിയപ്പെട്ടവർക്ക് പറയാൻ കാണും. പെട്ടെന്ന് അയച്ചോളൂ, നിങ്ങൾ നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ പുലരി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാവുന്നതാണ്. അതുപോലെ രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അതിനും ആൻസർ ചെയ്തോളൂ. നമ്പർ 8848558785.
0: ചോദ്യം ഇതായിരുന്നു, തൊലി പോകുമ്പോൾ പേര് മാറുന്ന വസ്തു ഏതാണ്. അതേപോലെ തന്നെ ഓണത്തിന് ഓണപ്പൂവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ആ ഒരു പുഷ്പം ഏതാണ്. അപ്പൊ രണ്ടിന്റെ ആൻസർ നമുക്ക് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്രോതാക്കളെല്ലാം കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ഇച്ചിരി എളുപ്പമായി പോയി,
1: ഇന്ന് ചിങ്ങം അല്ലേ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും സമാധാനമായിട്ടിരുന്ന് ഒരുപാട് എന്താ പറയാ വിഷമിക്കാതെ ആൻസർ പറഞ്ഞോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്.
0: അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാരും ഒന്ന് വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പൊ നാളെ പക്ഷെ നിങ്ങൾ
1: പ്രതീക്ഷിക്കേണ്ട, ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും. യെസ്, അപ്പൊ നമുക്ക് നല്ലൊരു ബ്രേക്ക് എടുക്കാം അല്ലെ. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്ര നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
5: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വനജാമ, നമ്മുടെ ഓണത്തെ പറ്റി ഓരോ വിശേഷങ്ങൾ ചോദിച്ചപ്പോ നമ്മുടെ വനജാമ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേട്ടാലോ ആതിര.
6: പണ്ട് കർക്കിടകം തീരുന്ന ലാസ്റ്റ് ദിവസം എൻ്റെ കൊച്ചിലെ ഒരു പൊട്ടി പൊളിഞ്ഞ ഒരു മുറത്തിനകത്ത് ഒരു കുഞ്ഞി ചൂലും ഒരു തിരികയും ഒരു തേങ്ങ തവിയും മാറാലയും എല്ലാം കൂടെ അടിച്ച് തൂത്ത് വാരി എല്ലാം കൂടെ തലയിൽ വെച്ച് തന്നു വിടും. 3 മൂക്ക് കൂടുന്നെടുത്ത് കൊണ്ട് കളയണം. പോകുമ്പം പറഞ്ഞുകൊണ്ട് പോകണം, പഞ്ഞവും പഴുതിരിയും പുറത്തേ പോ, ആവിണി മാസം അകത്തെ വന്ന്, തിരിഞ്ഞു നോക്കിക്കൂടാ. അപ്പോഴും പുറവിൽ നിന്നും കൊണ്ട് ഓരോരുത്തർ ഡിയെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കും നമ്മളെ. എന്നിട്ട് പോയി ഞങ്ങളുടെ 3-4 വീടിനപ്പുറത്ത് ഒരു കൊച്ചു കുളമുണ്ട്, അവിടെ പോയി മുങ്ങി കുളിച്ച് ഈറനായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു കാലം.
5: അപ്പൊ നമ്മുടെ വനജാമയുടെ വിശേഷമാണ് കേട്ടതല്ലേ. അപ്പൊ ഓണത്തെ പറ്റിയുള്ള, ഓണം വരവേൽക്കുന്നതിനായിട്ടുള്ള വിശേഷങ്ങളാണ് വനജാമ നമ്മളോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
7: ചില സമയത്ത് മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നാറുണ്ട് അല്ലെ. അന്നത്തെ ഒരു കാലം കുറച്ചും കൂടെ ഇന്നത്തെ കാഴ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ എങ്കിലും ഇന്നും ഇന്നത്തെ ആ ഒരു നിറങ്ങൾക്ക് ഒരു, അപ്പൊ ഇന്നത്തെ ആ ഒരു ആഘോഷം അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ.
5: അതെ, പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കൂടുതലും സമയവും അല്ലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ. ഓണം എന്ന് പറയുമ്പോൾ അമ്മമാർ എപ്പോഴും അടുക്കളകളിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അവർക്ക് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും ഇതിൽ എൻജോയ്മെന്റിൽ ചേരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അവരുടെ ഓണവും കളർഫുള്ളായി എന്നുള്ളതാണ്.
7: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഇന്ന് ചിത്തിര ആണല്ലേ. അപ്പൊ ചിത്തിര കാര്യം പറയുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം നമ്മളിങ്ങനെ കേട്ടറിവുകളാണ് നമ്മുടെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചെയ്യുന്നു എന്ന രീതിയിലാണ്. കുഞ്ഞിലേ തൊട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ അമ്മൂമ്മമാരൊക്കെ പറയാം, ആ ഇന്ന് പച്ച നിറമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഇന്ന് പച്ച നിറമാണല്ലോ. പക്ഷെ അതിലൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പച്ച നിറത്തിലാണ്, ഇങ്ങനെ പച്ച നിറത്തിൽ പല രീതിയിൽ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ, ശ്രീലക്ഷ്മി ഓർമ്മയുണ്ടോ, പച്ചിലകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്നുകിലും നമ്മൾ കത്രിക വെച്ചൊക്കെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആക്കി
5: ഇങ്ങനെ നമ്മൾ കൂടുതലും ഇങ്ങനെ കട്ട് ചെയ്യുന്നത് സ്കൂളുകളിലെ അത്തപ്പൂക്കളത്തിനാണ്. അതൊരു നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ അരിയുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പച്ചിലയൊന്നും നമുക്കങ്ങനെ സ്കൂളുകളിൽ കാണാൻ പാടില്ല എന്നൊരു നിയമം കൂടി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പച്ചില വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതെല്ലാം പറക്കി എടുത്ത് ഇങ്ങനെ കൊണ്ട് മാറ്റി വെക്കുന്നതും, അതേപോലെ തന്നെ പൂ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അത്തപ്പൂ ഇടുന്ന സമയത്ത് കുറച്ചും കൂടി ഭംഗിയാണ് ഈ പൂക്കളം കാണാനൊക്കെ. അപ്പോൾ അതും ഒരു നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തൊരു പെട്ടെന്നൊരു ഓർമ്മയാണ്.
7: അപ്പോൾ ആദ്യത്തെ ദിവസം സാധാരണ നമ്മൾ 10 ദിവസത്തിൽ ഒരു വരി, അതായത് ഒരു പൂവാണ്. രണ്ടാമത്തെ ദിവസം 2 നിറത്തിലുള്ള പൂക്കൾ ഇടുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. പിന്നീട് 10 ദിവസം തൊട്ട്, അതായത് 10-ത്തിന് മുമ്പുള്ള ദിവസം നമ്മളിങ്ങനെ വീടൊക്കെ വൃത്തിയാക്കുന്നു എന്ന രീതിയുണ്ട്. ഇന്നത്തെ ചിത്ര നാളിൽ നമ്മൾ നമ്മുടെ കേട്ടറിവുകളാണ് പലതും. പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അതായത് ആ തിരുവോണം അല്ലെങ്കിൽ അവിട്ടം ചതയുന്ന ആളുകളിൽ ആ ഒരു കൂട്ടായ്മയുടെ കൂടെ നമുക്കിങ്ങനെ കഥ പറഞ്ഞിരുന്നു രസിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസമാണ് പലഹാരങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഭരണികളിലൊക്കെ ആക്കി ഒളിപ്പിച്ചു വെക്കുന്ന ദിവസം.
5: അതേപോലെ തന്നെ ഇന്ന് തുടക്കമാണ് അല്ലെ അത്തം, നമ്മൾ കുറച്ചൊന്ന് വൃത്തിയാക്കി അത്തപ്പൂക്ക് അത് വേറൊരു ഇതാണിപ്പോ രണ്ടാം ദിവസത്തിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഓണക്കോടി വാങ്ങാനും അതേപോലെ മറ്റുള്ള ഓണച്ചടങ്ങുകൾക്കൊക്കെ ഉള്ളൊരു ഒരുക്കം ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കൂടുതൽ ഓണക്കോടി വാങ്ങുന്നത് നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴാണ്, അപ്പോഴാണ് പലപ്പോഴും നമുക്ക് ബോണസ് ഒക്കെ വരാറുള്ളതും അല്ലെ. ഈ പൂരാടം ദിവസങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് എല്ലാവരും ഓണക്കോടിയൊക്കെ വാങ്ങാനായിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് റഷ് തുടങ്ങുന്നത് തോന്നിയിട്ടുണ്ട്.
7: ദിവസങ്ങളെ അപേക്ഷിച്ച് വീടുകളിൽ പൊതുവെ മുത്തശ്ശിമാരും അമ്മൂമ്മമാരും ഒക്കെ ഉള്ളവർക്കൊരു ഭാഗ്യമാണ് ഇന്ന് അവരെന്തായാലും ഭരണികളൊക്കെ എടുത്ത് അല്ലെങ്കിൽ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് വൈകുന്നേരത്തോടു കൂടിയാണ് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ആ ഒരു മണം അല്ലെങ്കിൽ ആ പലഹാരത്തിൻ്റെ മണമൊക്കെ എത്തുമ്പോൾ ചുറ്റിനും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ദിവസമാണ് ഇന്ന് ചിത്തിരനാളിൽ. അതൊക്കെ വൃത്തിയാക്കി അവർ സ്റ്റാർട്ട് ചെയ്യുന്ന പലഹാരത്തിൻ്റെ ആ ഒരു തയ്യാറെടുപ്പുകൾ തുടങ്ങുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പും അല്ലെ ഈ രീതികളൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നവരൊക്കെ കാണും അല്ലെ. കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാം ഇപ്പോൾ ചോദിക്കും ആ ഇന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മമാർ ആ ഇന്നത്തെ ദിവസമാണ് എന്ന രീതിയിലുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്.
5: അതേപോലെ തന്നെ നമുക്കറിയാം പലപ്പോഴും ഇങ്ങനെ പല മൂലകളിലും അടുക്കളയുടെ പല സൈഡുകളിലും ഉറങ്ങിയിരിക്കുന്ന പല പാത്രങ്ങളും
7: വലിയ പാത്രങ്ങളൊക്കെ
5: ഇന്ന് പൊക്കെ എടുത്ത് നമ്മൾ വെയിൽ കൊള്ളാനായിട്ട് കുറേ ഒരു വർഷത്തിന് ശേഷം അതൊക്കെ ഇന്നാണെന്ന് എന്താ ഈ വെട്ടം കാണുന്നൊക്കെ നമ്മൾ പറയുന്നത്.
7: കുഞ്ഞുങ്ങളെ പണ്ട് നമ്മളെയൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളൊരു മെയിൻ നമ്മുടെ ജോലികളാണ് ഈ വൃത്തിയാക്കുന്ന സാധനങ്ങളൊക്കെ അഴുക്കൊന്നും പറ്റാതെ വെളി നോക്കിയിരിക്കണം, നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇന്ന പലഹാരം തരാം എന്നൊക്കെ ഉള്ള രീതികളാണ് നമ്മളൊക്കെ പണ്ട് നമ്മുടെ ആ ഒരു കുട്ടിക്കാല അല്ലെങ്കിൽ ബാല്യകാലമൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത്.
5: ടാസ്ക്കാണ് നമുക്ക് അത്രത്തോളം, നമ്മൾ അത്രത്തോളം എൻജോയ് ചെയ്യുന്ന കുറച്ച് സമയമാണ് ഈ കളിക്കാന്നൊക്കെ പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണം.
7: പിന്നെ ഈ ഉണക്കല് പൊടിക്കലുള്ള സാധനങങ്ങളൊക്കെ കാക്കയും പൂച്ചയും ഒന്നും കോഴിയും ഒന്നും തട്ടാതെ നോക്കണം.
5: ഇതൊക്കെ മറ്റൊരു ടാസ്ക് അല്ലേ. ഈ മുളകും മല്ലിയൊക്കെ ഇങ്ങനെ സൈക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമതല അവർക്കാണ്. അതായത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഭേദമൊന്നും ഇല്ല, നമുക്ക് ഇപ്പൊ ലേഡി ബേർഡ് ആണല്ലോ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് ഇവർ പറയുന്നത് പോയി കൊണ്ടുവരാനൊക്കെ. അപ്പൊ അതൊക്കെ ഒരു അതിന്റെ ഒരു വൈബാണ്. അതേപോലെ തന്നെ എണ്ണ ആട്ടാൻ കൊണ്ടുപോകുന്നതും ഒക്കെ ഒരു ഓർമ്മകളാണ്. അന്നൊക്കെ വളരെ ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നിയ പല കാര്യങ്ങളും ഇങ്ങനെ ഒരു മധുരമാണ്.
7: തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമ്പോൾ തന്നെ പലഹാരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സമയം എന്തായിരിക്കുന്നു, 11:06 അപ്പൊ ഈ ഒരു ടൈമിൽ എന്തായാലും അടുത്തൊരു തയ്യാറെടുപ്പ് നമ്മുടെ ഉച്ചഭക്ഷണത്തിലേക്ക് കടക്കുന്ന ഒരു ടൈമാണ് അല്ലെ. അപ്പൊ ഓണനാളുകളിലേക്ക് അടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു വെജിറ്റേറിയൻ ഫുഡിനോടും പല ടൈപ്പുള്ള എരിശ്ശേരി അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് കൂടുന്നൊരു ഒരു ടൈമാണിത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതലും ഓണ സദ്യകളെ പറ്റി അല്ലെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു ചിന്താഗതിയൊക്കെ വരുന്നൊരു ടൈമാണ് ഈ 10 ദിവസം എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ സാധാരണ ഓണസദ്യയിൽ എന്തൊക്കെയാണ്, എരിശ്ശേരി, പുളിശ്ശേരി, ആവിയല്, സാമ്പാർ,
5: ഇഞ്ചി,
7: അച്ചാർ, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട്. അപ്പൊ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ 12 ആണ്

0: അധികം വിഭവങ്ങളാണ് ശരിയാക്കുന്നത്. ഈ പച്ചടി, കിച്ചടി, അങ്ങനെ. അതെ അതെ, അതായത് വലിയൊരു ടാസ്ക് ഉള്ള ജോലിയാണ്
1: പപ്പടം. അതെ,
0: അതൊക്കെ നമ്മൾ ഏൽക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ. ഞാൻ പപ്പടം പൊളിക്കാവുന്ന രീതിയിലൊക്കെ.
1: പപ്പടം തീർക്കുന്നത് ഒരു ടാസ്ക്കാണ്.
0: അതെ, അത് പൊടിച്ച് പൊടിയാതെ ഒക്കെ കെട്ടി വെക്കുമ്പോൾ നമ്മൾ അതൊന്ന് തട്ടിപ്പൊട്ടിക്കുന്നു എന്നുള്ള രീതിയൊക്കെ ഉണ്ട്. കുഞ്ഞുകുട്ടികളെ പോലൊക്കെ പലരും ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ മെച്ചേർഡ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പപ്പടമൊക്കെ കെട്ടി വെക്കുക. അപ്പോൾ അവരതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. പറഞ്ഞു തരുന്ന ഇതാണ്
1: പൊടിയിൽ നിന്ന് പപ്പടം എങ്ങനെ കെട്ടി വെക്കും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, എന്തായാലും ബാക്കി പറഞ്ഞോളൂ.
0: പൊടിയിൽ നിന്ന് പപ്പടങ്ങൾ കെട്ടാനല്ല പറയുന്നത്. പപ്പടങ്ങൾ പൊട്ടാതെ നമുക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും, പൊട്ടാത്ത പപ്പടങ്ങൾ സദ്യയിൽ ചിലപ്പോൾ നമ്മൾ പൊട്ടിച്ചായിരിക്കും കഴിക്കുന്നത്. പക്ഷേ എങ്കിലും പൊട്ടാത്ത പപ്പടങ്ങൾ വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ്. അങ്ങനെയില്ലേ?
1: ഉണ്ടോ?
0: എനിക്കുണ്ട്. അപ്പൊ എന്തായാലും ഓണസദ്യകളിൽ കേമന്മാരായിട്ട് നിൽക്കുന്ന നിരവധി വിഭവങ്ങളുണ്ട്. പക്ഷെ ഇപ്പോ ആമ്പൽ പുഷ്പങ്ങളെ കൊണ്ടുവരെ സദ്യയുടെ ഭാഗമാക്കുന്നുണ്ട്, ഒരു വിഭവമാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അതെ, അപ്പൊ അങ്ങനെ വെറൈറ്റി ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഴമയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്ത് നമ്മുടെ നെഞ്ചോട് ചേർക്കുകയും അല്ലെങ്കിൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതോറും ന്യൂ ജനറേഷൻ ട്രെൻഡിനൊപ്പം പുതിയ പുതിയ വിഭവങ്ങളുമാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരീക്ഷണങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഉച്ചയായ മതി എന്ന് തോന്നുന്നു എനിക്ക് ആദ്യം ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. അതായത് ഒരു ഇപ്പോൾ 11:08 ആയിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ഉച്ചഭക്ഷണത്തിനുള്ളൊരു വിശപ്പ് സ്റ്റാർട്ടാവുന്ന ഈ 11 മണിക്കാണ് അല്ലേ?
0: അതെ അതെ, സ്റ്റാർട്ട് ആവുന്ന ആ ഒരു മണമൊക്കെ അങ്ങനെ അടിച്ചാൽ വീടുകളിൽ ഒരു 12:30 ആ ഒരു ടൈമിലേക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് ചിന്താഗതി ഉണ്ടായി തുടങ്ങുന്ന അവിടെ ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ട് എങ്ങനെയാണ് ചിത്രനാളിൽ നമ്മൾ ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്, എല്ലാ വീടുകളിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള വിശേഷങ്ങൾ അറിയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പല വീടുകളിലും പല രീതിയിലാണ് ആഘോഷിക്കുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ശ്രോതാക്കളുണ്ടല്ലേ ഇപ്പോൾ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഈ ഒരു ചിത്ര ദിവസം ആഘോഷിക്കുന്നത്, അതുകൂടി ഒന്ന് നമ്മളെ അറിയിക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785.
0: അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ? നമ്മളിങ്ങനെ വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നിരിക്കുകയാണ്, പക്ഷെ ഒരു പാട്ട് കേട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാം എന്ന് തോന്നുകയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഒത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: ആതിര. യെസ്, അപ്പൊ നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ടു, ഒരുപാട് വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കൾ എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് വായിച്ചാലോ ആതിര? നമ്മുടെ ബിനീഷ് ചേട്ടൻ അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു അടിമാലിക്കാർ എന്ന് പറഞ്ഞിട്ട്. അതെ, നമ്മളുടെ ഏതൊരു ഒരു ആഘോഷ നിമിഷങ്ങളിലും അടിമാലിയിൽ നിന്ന് മെസ്സേജുകൾ ഇങ്ങനെ പറന്ന് വരാറുണ്ട്. അപ്പോൾ നമ്മുടെ അടിമാലിക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, കൂടാതെ നല്ലൊരു വർഷവും കൂടി നമ്മളിങ്ങനെ ആശംസിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാട്ടൊക്കെ റേഡിയോ സാന്ത്വനത്തിൻ്റെ എത്രാമത്തെ ഓണമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 3-ാമത്തെ ഓണമാണിത്. ഓണം വരുമ്പോൾ മനസ്സിന് നല്ലൊരു എനർജി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്ന പൂവ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാബുരാജൻ സാറ് ആൻസർ പറഞ്ഞിട്ട് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ചിത്രാമ്മ പറയുകയാണ്, പുഷ്പവും നെല്ലും ഓണവുമായുള്ള കോമ്പിനേഷൻ ഇന്നത്തെ ടെക്കി ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അനുമോദനങ്ങൾ, അവതരണം ഗംഭീരം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
1: അതെ, അപ്പോൾ നമ്മളിങ്ങനെ നല്ല മെസ്സേജസ് ഒക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അയക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു വളർച്ച ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. നമ്മുടെ മൻസൂർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഞാൻ എല്ലാ ശ്രോതാക്കൾക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും ഓണാശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ ദിവസത്തിന് പറ്റിയൊരു ഗാനം അവതാരകർ രണ്ടുപേരും കൂടി സെലക്ട് ചെയ്ത് ഇട്ട് തരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത് അടുത്തൊരു ഗാനം നമ്മുടെ മൻസൂർ ചേട്ടന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേഷൻ ആണ്
1: അല്ലേ? തീർച്ചയായിട്ടും നല്ല പാട്ട് എല്ലാം, അതായത് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ ഒരു കേരളീയ ടച്ചുള്ള പാട്ടുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും തുടർച്ചയായിട്ടുള്ള മണിക്കൂറുകളിൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ഈ ഒരു ചിങ്ങമാസ പുലരി എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ സനോജ് 3 പുഷ്പങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. സമാധാനത്തിന്റെ പ്രകാശവുമായി വീണ്ടും ഒരു ചിങ്ങ പുലരി കൂടി. റേഡിയോ സാന്ത്വനം ടീമിനും പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങം ഒന്നിന്റെ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ് രണ്ടും അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സനോജ് പിന്നെ എല്ലാം നിസ്സാരമാണല്ലേ, പെട്ടെന്ന് ആൻസർ പറയും. അപ്പൊ നമ്മുടെ
1: സനോജിനെ ഒന്ന് എന്താ പറയാ, അതിങ്ങനെ മത്സര ഇനങ്ങളിൽ ഒന്ന് ഭേദിക്കുക അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ ആക്കുക എന്നുള്ളത് കുറച്ച് കടുകട്ടിയുള്ള ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടാസ്കിലേക്ക്, വലിയൊരു ടാസ്കിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഇനി എത്തുന്നതായിരിക്കും.
0: മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പക്ഷേ എങ്കിലും സനോജ് ഒരുപാട് ഉത്തരങ്ങൾ, നമ്മൾ എന്തൊരു നിസ്സാര ചോദ്യം ചോദിച്ചാലും പെട്ടെന്ന് തന്നെ എന്ത് ഏത് ചോദ്യമാണെങ്കിലും സനോജിന് അറിയാവുന്ന രീതിയിലുള്ള ഉത്തരങ്ങളൊക്കെ നമ്മളിലേക്ക് എത്താറുണ്ടല്ലേ?
1: അപ്പൊ
0: ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരത്തിൽ നമ്മളോട് എപ്പോഴും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ഇങ്ങനെ തന്നെ തുടരുക, സനോജിന് നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ റീത ചേച്ചി, ഹായ്, ഹാപ്പി മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ഹാപ്പി മോർണിംഗ് ചേച്ചി, നല്ലൊരു പുതുവത്സര ആശംസകൾ കൂടി നേരുകയാണല്ലേ?
0: സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, നമ്മളിങ്ങനെ റേഡിയോ മൊത്തത്തിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും നിങ്ങൾ ഓണനാളുകളിൽ ഇനിയുള്ള തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലെല്ലാം റേഡിയോ സാന്ത്വനം തന്നെ ട്യൂൺ ചെയ്യുക. കാര്യം അണിയറയിൽ ഒരുപാട് പ്രോഗ്രാംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അത് കേൾക്കാൻ വേണ്ടി കാതോർത്ത് തന്നെ ഇരിക്കുക അല്ലേ?
0: അതെ അതെ. അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ, നമ്മുടെ ചിത്രാമ്മ ചോദിച്ചതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് റീത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കവിത ചേച്ചി ഇന്ന് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ആതിര, സമ്പൽ സമൃദ്ധിയുള്ള നല്ലൊരു പൊന്നോണവും വർഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു വർഷവും ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചേച്ചി നമ്മുടെ ബാബുരാജ് സാറ് പറഞ്ഞ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കവിത ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു, എന്തായി ഓണമൊക്കെ അല്ലേ? അപ്പൊ ചേച്ചിക്ക് നല്ലൊരു വർഷം നമ്മൾ ആശംസിക്കുകയാണ്. ഓണമൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ, അതേപോലെ ഓണക്കോടിയൊക്കെ കിട്ടിയോ? അപ്പൊ അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുക എന്ന് കൂടി നമ്മൾ പറയാണ്. എത്തിക്കുക മീൻസ് അതിന്റെ മെസ്സേജുകളൊക്കെ എത്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
1: അതെ. അപ്പൊ നമ്മളിങ്ങനെ മെസ്സേജസ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കൗതുകകരമായിട്ടുള്ള, പക്ഷേ ഒരു ചെറിയൊരു വേദന വിത്തൊരു ചെറിയൊരു കൗതുകം നിലനിൽക്കുന്നൊരു വാർത്തയാണ്. സാധാരണ നമ്മൾ

0: ഒരു കോൺസ്പെൻസ് ഇതിനകത്ത് പറയാൻ കൂടി ഒരു കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇൻ കേസിൽ ആ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 3 months ഒക്കെ അവർ നോക്കും. നോക്കിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിച്ചുവിടുമ്പോൾ ചിലപ്പോൾ എന്താണ് ഒരു സിറ്റുവേഷൻ എന്ന് കൂടി പറയാതെ തന്നെ കോർപ്പറേറ്റ് കമ്പനികൾ പിരിച്ചുവിടുന്നത് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇൻ കേസിൽ എന്തെങ്കിലും ഒരു അവർക്ക് ബോധ്യമാവാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു സർക്കിളിനുണ്ടാവുന്നില്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്ന ദ ബോസ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഡിസൈഡ് ചെയ്ത് പിരിച്ചുവിടുന്ന പതിവ്, അത് നമ്മൾ പൊതുവെ കേട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ബോസ് ഒരു വ്യക്തി പിരിച്ചുവിടാതെ ഒരു എ ആണ് ഇവിടെ ഒരു വ്യക്തിയെ പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു എയുടെ ഒരു പോക്ക് നമ്മളൊന്ന് നോക്കിക്കോണേ. നമ്മളിങ്ങനെ എന്താ പറയുക, പല കാര്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഒരു മേഖലയിൽ തന്നെ നമുക്ക് തട്ടുകേടായിക്കൊണ്ടിരിക്കുകയാണ്. വോയിസ് ഫീൽഡാണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും എ എല്ലാം ഒരു ആധിപത്യ സ്ഥാനം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദാ ഒരു ബോസ് എന്ന രീതിയിൽ തന്നെ ഒരു ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പിരിച്ചുവിടാനുള്ളൊരു റൈറ്റ്സ് കൂടി അവർ ആ ഒരു എയ്ക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ നാട്ടിൽ നമ്മുടെ ഇവിടങ്ങും അല്ല, ഇത് സംഭവിച്ചിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. അവിടെ ഒരു കമ്പനിയാണ് ഈ ഒരു എയ്ക്ക് കറക്റ്റ് ഇതിനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഉള്ള പവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പോക്കെ ശ്രീലക്ഷ്മി,
1: സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു ഒരു കൗതുകവും തോന്നി കുറച്ച്.
0: അതെ, അപ്പോൾ അവിടുത്തെ ഒരു കമ്പനിയിൽ പൂർണ്ണമായിട്ടും എയുടെ നിയന്ത്രണത്തിലാണ് അവിടെ ആ ഒരു ബോക്കാണെങ്കിലും അവിടെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതെല്ലാം ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്.
1: അപ്പൊ അത്രത്തോളം കർക്കശമായിട്ട് കർക്കശമായിരിക്കും അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റ് വ്യക്തികളെ പേടിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് നമ്മളുടെ ഒരു സാഹചര്യം നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു അല്ലെ, നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ. പക്ഷെ എയുടെ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കലചേച്ചി പറയാണ് കറക്റ്റ് ആൻസർ ആട്ടോ പറഞ്ഞിരിക്കുന്നത്, രണ്ടും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ജിൽ ജിൽ ശ്രീകുട്ടി, അത്തം ആശംസകൾ കൂടെ റേഡിയോ കുടുംബത്തിനും ആശംസകളൊക്കെ നേർന്നുകൊണ്ട്.
0: കലച്ചീച്ചി, നല്ലൊരു ദിവസം പുതുവത്സര ആശംസകൾ കൂടി നേരാണ്.
1: അതെ, നമ്മുടെ റസീന ചേച്ചിയും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞതിൻ്റെ ആൻസർ കറക്റ്റ് ആൻസർ ആണ് തന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ രാജം ചേച്ചിയും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. രാജം ചേച്ചിക്ക് ആൻസർ മാത്രമേ പറയുള്ളൂ കേട്ടോ, അല്ലാതെ ഒരു വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നില്ല.
0: എങ്കിലും രാജം ചേച്ചിക്ക് പുതുവത്സര ആശംസകൾ നമ്മൾ നേരാണ്. അത് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇൻട്രസ്റ്റ് കൂടുതലും കുസൃതി ചോദ്യങ്ങളോടും മാത്രമാണെന്ന് തോന്നുന്നു അല്ലേ.
1: ഓക്കെ, നമുക്ക് മറ്റൊരു നമ്മളൊരു പുതിയൊരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ സാന്ത്വനം ആദ്യമായി കേട്ടു തുടങ്ങി, നല്ല പ്രോഗ്രാം തന്നെ. ഞാൻ കൊല്ലം 2 കുറ്റി സ്വദേശിയാണ്, ഇപ്പോൾ ആലപ്പുഴയിലാണ് താമസം. പേര് പക്ഷേ പറഞ്ഞിട്ടില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു അതിനകത്ത് നമുക്ക് ഈ ഇതിൽ മെസ്സേജിൽ കാണുന്നത് രേഖ രാജീവൻ എന്നുള്ളതാണ് ഒരു കോണ്ടാക്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ രേഖ ചേച്ചി ആയിരിക്കാം നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷം, ആലപ്പുഴയിലും ഉണ്ട് അപ്പം നമുക്കിനി ശ്രോതാവ്.
0: അതെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൊല്ലം റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനമാണ്, ഇതൊരു FM ആണ്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പ്രോഗ്രാംസ് കേൾക്കാവുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഇത്ര മാത്രം ഒരു വൈഡായിട്ടുള്ള കണക്ഷൻസും നമ്മുടെ ശ്രോതാക്കളും ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചേച്ചി, താങ്ക് യു സോ മച്ച്, നല്ലൊരു പുതുവത്സര ആശംസകൾ കൂടി നേരുന്നു.
1: അതെ, അപ്പോൾ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചിങ്ങമൊന്നിൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ നല്ലൊരു തുടക്കത്തിന് ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിച്ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്,
0: എനിക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നമ്മൾ നേരുന്നു.
1: അപ്പോൾ നമുക്ക് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ രേഖാരാജീവനാണ്, എല്ലാ അവതാരകർക്കും ഓണാശംസകൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാം ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും തുടർന്നും ഞങ്ങളെ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമയം 11:26 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 questions ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞ ഒരു ചോദ്യം ഇതായിരുന്നു, ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്ന പൂവ് ഏതാണെന്നാണ്. തുമ്പപ്പൂവ് അല്ലെങ്കിൽ കാശിത്തുമ്പ എന്നതാണ് കറക്റ്റ് ആൻസർ.
0: അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് അത് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ വളരെ ചെറിയൊരു പുഷ്പമാണ്, ഒരു വൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ എങ്കിൽ കൂടിയും പൊതുവെ നമ്മുടെ ഈ
1: ഒരു നൈർമല്യം നിഷ്കളങ്കത, നമ്മൾ പറയുമ്പോൾ തുമ്പപ്പൂവിന്റെ നൈർമല്യം നിഷ്കളങ്കത എന്നൊക്കെയാണ് പറയുന്നത്.
0: അപ്പോൾ ഇത് ഇതിന്റെ ഒരു ഐതിഹ്യത്തിൽ കിടക്കുന്നതും ഇതുപോലൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു നിസ്സാരക്കാരനാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോൾ അല്ല, എൻ്റെ ഓണനാളുകളിൽ ഞാൻ വരുന്ന സമയങ്ങളിൽ നീ തന്നെ ആയിരിക്കും എന്ന രീതിയിലുള്ളൊരു ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു വരദാനം കൊടുക്കുക ആണ് ചെയ്യുന്നത് പുഷ്പത്തിന്. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്ന എങ്കിലും തൊടികളിൽ കാണാൻ കിട്ടാത്തൊരു പുഷ്പമായിട്ട് തന്നെ ഈ ഒരു തുമ്പപ്പൂക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് അല്ലേ.
1: അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ചിത്രാമ്മ പറഞ്ഞ ആ ചോദ്യം ഇതായിരുന്നു, തൊലി പോകുമ്പോൾ പേര് മാറുന്ന വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ നെല്ല് അരി.
0: അതെ, ഓക്കെ,
1: അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടൊരു ആൻസർ കണ്ടുപിടിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞ കറക്റ്റ് ആയ ആൻസർ പറഞ്ഞു.
0: പക്ഷേ എന്റെ മനസ്സിൽ കണ്ടുപിടിച്ചിരുന്നു,
1: ഞാൻ കണ്ടുപിടിച്ചില്ല,
0: വെറുതെ ആണ്. എന്റെ മനസ്സിൽ വന്ന് ഈ ഒരു പേര് വന്നിട്ടില്ലായിരുന്നു, വേറെ കുറെ ഇങ്ങനെ വന്നു, പക്ഷെ അതല്ല തെറ്റ ആൻസർ ആയിരുന്നു വന്നത് മനസ്സിലേക്ക്. അപ്പൊ എന്തായാലും ചിത്രാമയ്ക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഒരുപാട് അപ്ഡേഷനുമായിട്ട് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.
1: അതെ, അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചിത്രാമ്മയുടെ വക ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങളൊക്കെ നമ്മൾ അറിയിക്കുകയാണ്. അപ്പൊ രേഖ ചേച്ചി പറയാണ് ഹരിപ്പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഹരിപ്പാട്. അപ്പൊ എന്തായാലും ചേച്ചി നല്ലൊരു ദിവസം എല്ലാവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നമ്മൾ ആശംസിക്കുകയാണ്. അപ്പൊ മൻസൂർ ചേട്ടൻ ഒരു പാട്ടൊക്കെ സ്പെഷ്യലി ഡെഡിക്കേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ടൊക്കെ നമുക്ക് അടുത്തത് പ്ലേ ചെയ്യുന്നതാണ് അല്ലേ.
0: യെസ്, തീർച്ചയായിട്ടും നമ്മുടെ സമയം ഏകദേശം നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് കർഷക ദിനം കൂടിയാണ് അല്ലേ. അപ്പൊ എല്ലാ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതുമയുടെ ഒരു വർഷമായിക്കൊള്ളട്ടെ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. ഡിജിറ്റൽ ലോകത്താണെങ്കിലും പൊതുവെ എല്ലായിടത്താണെങ്കിലും നമ്മുടെ മനസ്സിലാണെങ്കിലും ഓണം എന്താ കയറിയിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തെന്ന് പറയാനുള്ള കാരണം പല വീഡിയോസിലും എല്ലാം ഇങ്ങനെ ഗംഭീരമായിട്ട് നല്ല നിറങ്ങളും ഓണസദ്യകളുടെയും പല രീതിയിലുള്ള വേർഷൻസിലുള്ള വീഡിയോസും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അത് ആ ഒരു രീതിയിൽ ആ ഒരു ആഘോഷം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ ആ ഒരു ഗ്രഹാതുരതയും ചിങ്ങമാസത്തിൻ്റെ പിറവിയുടെയും ആ ഒരു നമ്മുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും സമൃദ്ധിയുടെയും എല്ലാം ഒരു വർഷമായിട്ട് തന്നെ മാറട്ടെ എന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
1: അതെ, അപ്പോൾ നമ്മുടെ സനോജൊക്കെ ഇങ്ങനെ നമുക്ക് മെസ്സേജൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സനോജൊക്കെ പറയുന്നത് ഇതൊക്കെ ചെറുത് നിസ്സാരം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ അയക്കുന്നു. അതേപോലെ മൻസൂർ ചേട്ടനൊക്കെ ഇങ്ങനെ ഇമോജീസ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. ഞാൻ ശ്രീലക്ഷ്മി.
0: യെസ്, ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

Leonor. പ്രധാന വാർത്തകൾ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങം 1. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇതിനു മുന്നോടിയായി പരിസ്ഥിതി പ്രവർത്തക സമിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനവും സുസ്ഥിര വികസനവും സംബന്ധിച്ച സമ്പർക്ക സമിതിയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച്. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖ അധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക്സ് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ പദ്ധതിയുടെ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും നിലവിലില്ലെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായിട്ടാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ചിങ്ങം 1. ഓരോ മലയാളിക്കും പുതുവർഷ പിറവിയാണ് പൊന്നിൻ ചിങ്ങം. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിന് കർഷക

0: കർഷക ദിനം കൂടിയാണ്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം എതിരേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്. കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്നും ഭൂപരിഷ്കരണം രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും കർഷകർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. കാലാവസ്ഥാ മാറ്റം കാർഷിക കലണ്ടറിന്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക വൃത്തി തിരിച്ചു കൊണ്ടുവരാൻ, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം അത് തന്നെയാണ്. കർഷകർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുക, അവരെ പ്രയാസത്തിലാക്കാതിരിക്കുക.
0: കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടികളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനുള്ള അവസരങ്ങളും സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷക ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭാ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ മേയർ വി ബി രാജേഷാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ജീവനക്കാർക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കർഷക ദിനത്തിൽ കർഷകർക്കായി നെൽവിത്ത് ഒരുക്കാനുള്ള തീരുമാനവുമായി പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത്. കണ്ണാടി എന്ന ബ്രാൻഡിലാണ് നെൽവിത്ത് തയ്യാറാക്കി കർഷകർക്ക് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഇത്തവണ രണ്ടാം വിള മുതൽ ഇതിനായി പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ വിത്ത് വിതയ്ക്കും. ആദ്യം സ്വന്തം പഞ്ചായത്തിലെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കും. തുടർന്ന് ആവശ്യക്കാർക്കെല്ലാം സബ്സിഡി നിരക്കിൽ നെൽവിത്ത് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കണ്ണാടി. പഞ്ചായത്തിൽ 29 പാടശേഖരങ്ങളും 3000 കർഷകരും ഏകദേശം 3000 ഏക്കർ നെൽകൃഷിയുമാണ് ഉള്ളത്.
0: സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കുമുള്ള ബോണസും പ്രത്യേക ഉത്സവ ബദ്ധയും അഡ്വാൻസും ഇന്ന് മുതൽ വിതരണം ചെയ്യും. 4500 രൂപയാണ് ബോണസായി ലഭിക്കുക. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബദ്ധയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബദ്ധ 1250 രൂപയാണ്. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നായിരുന്നു പരിപാടി. സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി 21 നടയടച്ചാൽ ഓണപൂജകൾക്കായി ഈ മാസം 24 നട വീണ്ടും തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ പൂജകൾ ആരംഭിച്ചു. ഉഷപൂജയ്ക്ക് ശേഷം പമ്പ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പമ്പയിലും ശബരിമലയിലെ ഉൾക്കഴകത്തെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് സന്നിധാനത്തും നടന്നു. കരുനാഗപ്പള്ളി അമ്പലത്തും കാവ് ദേവസ്വത്തിലെ കുമാരൻ നമ്പൂതിരി, കരുനാഗപ്പള്ളി പടയനാർക്കുളങ്ങര ദേവസ്വത്തിലെ ഗിരീഷ് നമ്പൂതിരി എന്നിവരെ പമ്പ മേൽശാന്തിമാരായും, ഉള്ളന്നൂർ ഗ്രൂപ്പ് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ ഗണേഷ് പ്രസാദിനെ ശബരിമല ഉൾക്കഴകമായും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം. പൂൾ ഡിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വെയിൽസിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക മറുപടി ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ശ്രീലങ്ക 5 നഷ്ടത്തിൽ 99 റൺസ് നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 462 റൺസിന് അവസാനിച്ചു. 167 റൺസ് നേടിയ ദേവദത്ത് പടിക്കലിന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീമിന് കരുത്തായത്. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഞായറാഴ്ച കൊളംബോയിൽ ആരംഭിക്കും. കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇവർക്കായുള്ള തെരച്ചിൽ ഫലപ്രദമായി നടന്നതായും സംസ്ഥാനത്തിന് ഇടപെടാൻ പരിമിതിയുള്ളിടത്ത് കേന്ദ്രം ഇടപെട്ടതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അടിയൊഴുക്കിൽപ്പെട്ട് കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി 7-ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാന്റെ മൃതദേഹം കണ്ടെത്തി. ചവറ വട്ടക്കായലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കന്നേറ്റി പാലത്തിന് താഴെ കായലിൽ കൂട്ടുകാരനൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. സംസ്ഥാനത്ത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ

0: AIMS പോർട്ടൽ വഴിയോ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. പാലക്കാട് ലഹരി വസ്തുക്കളുമായി ദമ്പതികളും സുഹൃത്തും പിടിയിലായി. കാറിൽ ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം ഡാൻസാഫിന്റെ പിടിയിലായത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 340 പോയിന്റ് നഷ്ടത്തിൽ 77,670, നിഫ്റ്റി 78 പോയിന്റ് നഷ്ടത്തിൽ 24,289, വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി, പവന് 400 രൂപ വർദ്ധിച്ചു. 114,160 രൂപയും ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാ പരിശോധനകൾ ഉറപ്പുവരുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 16 കോച്ചുകളുമായുള്ള ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് ചിങ്ങമൊന്ന്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി കേരളക്കര. FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: Avenida. പ്രധാന വാർത്തകൾ. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യാതിഥിയാകും. ജാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്ര നിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്കുള്ള ഈ വർഷത്തെ ദേശീയ അനുഭവ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പുരസ്കാരം കൈമാറും. പെൻഷൻ മിത്ര ഹാൻഡ്ബുക്കിന്റെയും രാജ്യവ്യാപകമായ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖകളുടെയും പ്രകാശനവും ഉണ്ടാകും. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ് കൊമേഴ്സ് ഒൻപതാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 സ്ത്രീകൾ മരിച്ചു. സാവൻ മാസത്തിലെ 3 തിങ്കളാഴ്ച ജലാഭിഷേക ചടങ്ങിനായി ക്ഷേത്ര പരിസരത്ത് ഭക്തർ ഒത്തുകൂടിയപ്പോഴാണ് അപകടം ഉണ്ടായത്. 10-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ബീഹാർ സർക്കാർ 4 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി എന്നിവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. യുവജനങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി കൂടുതൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ 2nd ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ELC 2.0 ഇന്ന് പട്നയിൽ ഉദ്ഘാടനം ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: യുവ പൌരന്മാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2018 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾക്ക് തുടക്കമിട്ടത്. ELC 2.0 കീഴിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള 15 ലക്ഷം സ്കൂളുകളിലും 70,000 കോളേജുകളിലും 1,420 സർവകലാശാലകളിലും ഇത്തരം ക്ലബ്ബുകൾ രൂപീകരിക്കും.

0: ാണ് ലക്ഷ്യമിടുന്നത്. ഈ ക്ലബ്ബുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശൃംഖലയായ ECI നെറ്റുമായി ബന്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് അവബോധം, ഡിജിറ്റൽ ഇടപെടലുകൾ, ജനാധിപത്യ പ്രക്രിയയിൽ പൌരന്മാരുടെ പങ്കാളിത്തം എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഝാർഖണ്ഡിൽ നിയമന പരീക്ഷകളിൽ ക്രമക്കേടുകൾ ആരോപിച്ച് നടക്കുന്ന സമരം 24-ാം ദിവസത്തിലേക്ക് കടന്നു. JSSC CGL പരീക്ഷ റദ്ദാക്കണമെന്നും ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. 2027 സെൻസസിനായുള്ള സെൽഫ് എന്യൂമറേഷൻ ജമ്മുകശ്മീരിലെ ചില ഇടങ്ങളിലും ലഡാക്കിലും ആരംഭിച്ചു. ഓഗസ്റ്റ് 31 വരെയാണ് സമയപരിധി. രാജ്യത്തെ ആദ്യ വെർച്വൽ മൃഗശാല മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രവർത്തനം ആരംഭിച്ചു. മൃഗശാലയിൽ 14D സിനിമാ തിയേറ്ററും വെർച്വൽ ജംഗിൾ സഫാരിയും സജ്ജീകരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ വന്യജീവികളെയും പ്രകൃതിയെയും കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇവിടെ അവസരം ലഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ AI നിർമ്മിത വീഡിയോ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. റഫാൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് രാഷ്ട്രപതി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പൊതുമേഖലാ ബാങ്കുകൾക്കായി ഉന്നതതല സമിതി ഉടൻ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശുപാർശകൾ പരിഗണിച്ച് ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ തീരുമാനിക്കുന്നത് സമിതിയായിരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
1: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്നു മുതൽ ആരംഭിക്കും. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 ബംഗളൂരുവിലെത്തും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിലെ വെളിയിൽ കാസിലിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ V പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഒഡീഷയിലും ഗംഗാതീരത്തോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ജമ്മുകശ്മീർ, ബീഹാർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അസമിൽ പ്രളയക്കെടുതികൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇടക്കാല ധനസഹായം അനുവദിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 100,000 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ നേരിടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ആദ്യ റൌണ്ടിൽ സ്പെയിൻ താരങ്ങളെ നേരിടും. വൈകുന്നേരം നടക്കുന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ചൈനയുടെ ഷി യുക്വിയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 304 പോയിന്റ് കുറഞ്ഞ് 77,704 നിഫ്റ്റി 67 പോയിന്റ് നഷ്ടത്തിൽ 24,301 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 114,160 രൂപയും

0: ഗ്രാമിന് 14,270 രൂപയുമാണ് ഇന്നത്തെ വില. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണ നാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. അമേരിക്കയിൽ ലാല ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഹവായിൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. അപകടത്തിൽ ഒരാൾ മരിച്ചു. കൊടുങ്കാറ്റിനെ തുടർന്ന് പേമാരി മിന്നൽ പ്രളയവും ഉണ്ടായി. 8 പ്രധാന ദ്വീപുകളിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയുള്ള ദേശീയ അനുഭവ പുരസ്കാരങ്ങൾ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തും. ബീഹാറിലെ അശോക്ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 7 മരണം. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സമയം 1 മണി.
2: ആകാശവാണി കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ ടിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
11: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
12: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ദിവസവും രാവിലെ വീടുകളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരും സ്ഥിരമായി കാണുന്ന ഒന്നാണ് ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുകയും യാത്ര തുടരുകയും ചെയ്യുന്നു. എന്നാൽ എന്നു മുതലാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ നമ്മുടെ റോഡുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ വീടുകളിൽ നിന്നും വണ്ടിയെടുത്തിറങ്ങുന്ന നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഈ കാണുന്ന നീണ്ട നിര റോഡുകളെയും ആയിരക്കണക്കിന് വാഹനങ്ങളെയും ഒരു അപകടവുമില്ലാതെ കൃത്യമായി നിയന്ത്രിക്കുന്നത് ആരാണ്? നഗരവീഥികളിലെ ജംഗ്ഷനുകളിൽ നിശബ്ദരായി നിൽക്കുന്ന മൂന്ന് കുഞ്ഞു വെളിച്ചങ്ങളാണ് ആ വലിയ ദൗത്യം നിർവഹിക്കുന്നത്, നമ്മുടെ സ്വന്തം ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ കൺചിമ്മി തുറക്കുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നു, കാത്തു നിൽക്കുന്നു, പിന്നീട് യാത്ര തുടരുന്നു. എന്നാൽ എന്നു മുതലാണ് മനുഷ്യൻ ഈ ലൈറ്റുകളെ വിശ്വസിച്ച് സ്വന്തം ജീവൻ റോഡിലേക്ക് ഇറക്കി വെച്ചു തുടങ്ങിയത്? 18-ാം നൂറ്റാണ്ടിൽ കുതിരവണ്ടികളുടെ കാലത്ത് ലണ്ടനിലെ തെരുവുകളിൽ ഗ്യാസ് വിളക്കുകളായി തുടങ്ങിയ ആ പരീക്ഷണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വരെ എത്തി നിൽക്കുന്ന രസകരമായ ഒരു ചരിത്രമാണ്. ഈ മൂന്ന് നിറങ്ങൾ കേവലം ചില കാഴ്ചകളല്ല, ഓരോ നിറത്തിനും പിന്നിൽ വ്യക്തമായ ശാസ്ത്രമുണ്ട്, നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അതിലുപരി നമ്മളുടെയും കുടുംബത്തിൻ്റെയും ജീവൻ കാക്കുന്ന വലിയൊരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിലൂടെ ട്രാഫിക് സിഗ്നലുകളുടെ രസകരമായ ചരിത്രവും അതിനു പിന്നിലെ ശാസ്ത്രവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുരക്ഷാ നിയമങ്ങളും വിശദമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ നിറങ്ങളുടെ പിന്നിലെ ശാസ്ത്രം പരിശോധിക്കാം. നമ്മൾ കാണുന്ന വെളിച്ചത്തിന് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്നൊരു സവിശേഷതയുണ്ട്. ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള നിറമാണ് ചുവപ്പ്. അതുകൊണ്ട് തന്നെ മൂടൽ മഞ്ഞോ കടുത്ത മഴയോ പുകയോ ഉണ്ടെങ്കിൽ പോലും ചുവപ്പ് നിറത്തിന് അന്തരീക്ഷത്തിൽ വിഭജനം സംഭവിച്ച് ചിതറിപ്പോകാതെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ദൂരെ നിന്ന് വരുന്ന ഡ്രൈവർക്ക് അപകട സാധ്യത മുന്നേ കൂട്ടി മനസ്സിലാക്കി വാഹനം നിർത്താൻ സാധിക്കും എന്നതിനാലാണ് ചുവപ്പിന് സ്റ്റോപ്പ് അല്ലെങ്കിൽ അപായം എന്നർത്ഥം വന്നത്. പച്ച നിറത്തിന് മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും സുഖകരമായ സമ്മർദ്ദങ്ങളില്ലാതെ കാണാൻ കഴിയുന്ന സ്വഭാവമാണുള്ളത്. റോഡ് സുരക്ഷിതമാണ് എന്ന സന്ദേശം നൽകാൻ പച്ച തിരഞ്ഞെടുത്തതും ഇതുകൊണ്ടാണ്. ചുവപ്പിനും പച്ചയ്ക്കും ഇടയിൽ വേഗത കുറയ്ക്കാനുള്ള മുന്നറിയിപ്പായി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന മഞ്ഞ നിറവും നൽകപ്പെട്ടു. ഇനി ഓരോ സിഗ്നലിലും ഡ്രൈവർമാരും കാൽനടയാത്രക്കാരും യഥാർത്ഥത്തിൽ എന്തു ചെയ്യണം എന്ന് നോക്കാം. ചുവപ്പ് ലൈറ്റ് കത്തിയാൽ വാഹനം പൂർണ്ണമായി നിർത്തണം. റോഡിൽ വരച്ചിട്ടുള്ള സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തുന്നത് നിയമലംഘനവും അപകടകരവുമാണ്. വാഹനങ്ങൾക്ക് ചുവപ്പ് തെളിയുമ്പോൾ മാത്രമാണ് കാൽനടയാത്രക്കാർക്ക് സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ അനുവാദം ലഭിക്കുന്നത്. ചുവപ്പിന് ശേഷം വരുന്ന മഞ്ഞ ലൈറ്റിന്റെ അർത്ഥം പോകാൻ തയ്യാറെടുക്കുക, പക്ഷേ പോകരുത് എന്നാണ്. ഡ്രൈവർമാർ ചെയ്യേണ്ടത് ചുവപ്പ് ലൈറ്റ് മാറി മഞ്ഞ തെളിയുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഗിയർ മാറ്റാനും മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. ഈ സമയത്ത് വാഹനം മുന്നോട്ടെടുക്കാൻ പാടില്ല. പച്ച ലൈറ്റ് തെളിഞ്ഞാൽ മാത്രമേ സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ. പച്ച ലൈറ്റ് കത്തിയാൽ യാത്ര തുടരാം, എങ്കിലും മുന്നിലെ ട്രാഫിക് ക്ലിയർ ആണോ എന്നും സിഗ്നൽ തെറ്റിച്ചു വരുന്ന മറ്റ് വാഹനങ്ങളോ ആംബുലൻസ് പോലുള്ള അത്യാവശ്യ വാഹനങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. കാൽനടയാത്രക്കാർ വാഹനങ്ങൾക്ക് പച്ച തെളിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങരുത്. പച്ച ലൈറ്റിന് ശേഷം മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ അയ്യോ ചുവപ്പ് വീഴാൻ പോകുന്നു, വേഗം വിട്ടുപോകാം എന്ന് വിചാരിച്ച് ആക്സിലറേറ്റർ കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് വേഗത കുറച്ച് വാഹനം സുരക്ഷിതമായി സ്റ്റോപ്പ് ലൈനിന് മുന്നിൽ നിർത്താൻ തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത്. രാത്രി 8-ഓ 9-ഓ മണി കഴിയുമ്പോൾ പല പ്രധാന ജംഗ്ഷനുകളിലും ട്രാഫിക് ലൈറ്റുകൾ ചുവപ്പോ മഞ്ഞയോ നിറത്തിൽ തുടർച്ചയായി മിന്നി മറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതിന് കൃത്യം

0: മായ നിർദ്ദേശങ്ങളുണ്ട്. പ്രധാന റോഡിലൂടെ പോകുന്നവർക്ക് മഞ്ഞ ലൈറ്റാണ് മിന്നുന്നതെങ്കിൽ വേഗത കുറച്ച് അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നതാണ് അർത്ഥം. എന്നാൽ ഇട റോഡുകളിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന സിഗ്നൽ ചുവപ്പാണ് മിന്നുന്നതെങ്കിൽ വാഹനം സ്റ്റോപ്പ് ലൈനിൽ പൂർണ്ണമായും നിർത്തണം. പ്രധാന റോഡിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് വാഹനം എടുക്കുക. രാത്രി സമയങ്ങളിൽ റോഡ് വിജനമാണെന്ന് കരുതി അമിത വേഗത്തിൽ പോകാതെ ഈ മിന്നുന്ന ലൈറ്റുകളുടെ മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാം. ഈ ട്രാഫിക് ലൈറ്റുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നാം ചെന്നെത്തുന്നത് ലണ്ടനിലാണ്. 1868 ലോകത്തെ ആദ്യ ട്രാഫിക് സിഗ്നൽ നിലവിൽ വരുന്നത് ലണ്ടനിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലാണ്. കുതിരവണ്ടികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേ എഞ്ചിനീയർ JP Nutt ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അന്ന് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഗ്യാസ് ഉപയോഗിച്ചായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ ചുവപ്പും പച്ചയും വിളക്കുകൾ തെളിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഗ്യാസ് ചോർച്ചയെ തുടർന്ന് ആ പരീക്ഷണം പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 1912 ഇന്നത്തെ രീതിയിലുള്ള ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റുകൾ എത്തുന്നത്. അമേരിക്കയിലെ സോൾട്ട് ലേക്ക് സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ലെസ്റ്റർ വയർ ആണ് ഇത് വികസിപ്പിച്ചത്. അന്ന് ചുവപ്പും പച്ചയും നിറങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1920 മൂന്ന് നിറങ്ങളുടെ വരവുണ്ടായത്. ഡെട്രോയിറ്റിലെ വില്യം പോട്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ചുവപ്പിനും പച്ചയ്ക്കുമൊപ്പം മഞ്ഞ ലൈറ്റ് കൂടി ഉൾപ്പെടുത്തി ഇന്നത്തെ രീതിയിലുള്ള മൂന്ന് നിറങ്ങളുള്ള ട്രാഫിക് സിഗ്നൽ രൂപകൽപ്പന ചെയ്തത്. 1923 അമേരിക്കക്കാരനായ ഗാരറ്റ് മോർഗൻ ഈ സിഗ്നൽ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പേറ്റന്റ് സ്വന്തമാക്കുകയും പിന്നീട് ജനറൽ ഇലക്ട്രിക് കമ്പനിക്ക് ഇത് കൈമാറുകയും ചെയ്തതോടെയാണ് ട്രാഫിക് ലൈറ്റുകൾ ലോകമെമ്പാടും പ്രചരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ചെറിയ ട്രാഫിക് വെളിച്ചങ്ങൾ കേവലം ചില സിഗ്നലുകൾ മാത്രമല്ല, നമ്മുടെ സുരക്ഷിതമായ യാത്രയുടെ ഉറപ്പുകളാണ്. ഓർക്കുക, സാങ്കേതിക വിദ്യ ഇന്ന് വളരെ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സ്മാർട്ട് ക്യാമറകളും ഉപയോഗിച്ച് റോഡിലെ തിരക്കുകൾ സ്വയം മനസ്സിലാക്കി സമയം ക്രമീകരിക്കുന്ന അഡാപ്റ്റീവ് സിഗ്നലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ജംഗ്ഷനുകളിലും എത്തിക്കഴിഞ്ഞു. മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ തന്നെ റോഡ് സുരക്ഷ പൂർണ്ണമായും സാങ്കേതിക വിദ്യ ഏറ്റെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എത്ര വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും അത് നമ്മളെ എത്ര സുരക്ഷിതരാക്കാൻ ശ്രമിച്ചാലും റോഡിലിറങ്ങുന്ന നമ്മളിൽ റോഡ് സംസ്കാരം ഇല്ലെങ്കിൽ ഒരു സിഗ്നലിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ വണ്ടി വേഗത്തിൽ വിട്ടുപോകാൻ കാണിക്കുന്ന ഒരു സെക്കൻഡിൻ്റെ ധൃതിയോ ചുവപ്പിൽ നിർത്താതെ ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള ആവേശമോ മാറ്റിമറിക്കുന്നത് നമ്മളുടെയോ റോഡിലുള്ള മറ്റൊരാളുടെയോ മുഴുവൻ ജീവിതത്തെ തന്നെ ആയിരിക്കും. ലണ്ടനിലെ ആ പഴയ ഗ്യാസ് ലൈറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ എത്തി നിൽക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ നമ്മളോട് പറയുന്നത് ഒന്നു മാത്രമാണ്: നിങ്ങളുടെ ജീവന് വലിയ വിലയുണ്ട്. കാത്തിരിക്കുന്നവർക്കായി സുരക്ഷിതമായി തിരിച്ചെത്തുക. നിയമങ്ങൾ പാലിക്കാം, ട്രാഫിക് ലൈറ്റുകളെ ബഹുമാനിക്കാം. സുരക്ഷിതമായൊരു റോഡ് സംസ്കാരം നമുക്ക് ഒന്നിച്ച് പടുത്തുയർത്താം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗത്. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു വെറെവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്ത് രുചി. ആശയം അവതരണം പാർവതി പ്രസാദ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM അത്തം പത്ത് ദിന രുചിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ചിത്തിര. നമ്മൾ ഇഞ്ചിക്കറിയെ പരിചയപ്പെട്ടല്ലോ, ഇനി നമുക്ക് മാങ്ങാച്ചാറിനെയും നാരങ്ങ അച്ചാറിനെയും പരിചയപ്പെടാം. ഒരു സദ്യയെ പൂർണ്ണമാക്കുന്ന രുചികളിൽ അച്ചാറിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു തുള്ളി മാങ്ങാച്ചാർ അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ ആ നമ്മുടെ നാവിൽ പുളിയും എരിവും നിറയ്ക്കുമ്പോൾ പഴയ ഓർമ്മകളും കൂടെ വരും. അപ്പോ സദ്യയിലെ പ്രധാന താരങ്ങളായ നാരങ്ങ അച്ചാറിനെയും മാങ്ങാച്ചാറിനെയും ഇന്ന് പരിചയപ്പെടാം അത്തം പത്ത് ദിന രുചിയിൽ. ആദ്യം മാങ്ങാച്ചാറിന്റെ രുചിയിലേക്ക് പോകാം. ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. തീ കുറച്ച ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി എന്നിവ ചേർക്കുക. മസാല കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അരിഞ്ഞു വെച്ച പച്ചമാങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. മാങ്ങ മസാലയിൽ നന്നായി പൊതിഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തണുത്ത ശേഷം വൃത്തിയുള്ള ഉണങ്ങിയ കുപ്പിയിൽ സൂക്ഷിക്കാം. മാങ്ങാച്ചാറിന്റെ രുചി എല്ലാവരും അറിഞ്ഞല്ലോ. ഇനി നമുക്ക് നാരങ്ങ അച്ചാറിലേക്ക് പോകാം. ആദ്യം നാരങ്ങ വേവിച്ച് മൃദുവാക്കാം. തണുത്ത ശേഷം കഷ്ണങ്ങളാക്കുക. ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. തീ കുറച്ച് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി എന്നിവ ചേർക്കുക. അതിലേക്ക് നാരങ്ങ കഷ്ണങ്ങളും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. കുറച്ച് സമയം മസാല നാരങ്ങയിൽ പിടിച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തണുത്ത ശേഷം കുപ്പിയിൽ നിറച്ച് സൂക്ഷിക്കാം. ഇനി മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും തയ്യാറാക്കാനുള്ള കുറച്ച് ടിപ്പായാലോ. മാങ്ങ നന്നായി കഴുകി പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രമേ അരിയുവാൻ പാടുള്ളൂ. അച്ചാറിന് പുളിയുള്ള ഉറപ്പുള്ള പച്ചമാങ്ങ ഉപയോഗിച്ചാൽ രുചി കൂടുതൽ നന്നാകും. നാരങ്ങയുടെ കുരു നീക്കം ചെയ്താൽ കയ്പ് കുറയ്ക്കാം. നാരങ്ങ അധികം വേവിക്കരുത്, മൃദുവാകുന്നത്ര മാത്രം വേവിച്ചാൽ മതി. അങ്ങനെ രണ്ടച്ചാറുകളും റെഡി. മാങ്ങാച്ചാറിന് ഒരു നാടൻ പുളിയും എരിവും, നാരങ്ങാച്ചാറിന് വേറിട്ടൊരു രുചിയും മണവും. അച്ചാർ വേറെ ഒരു കൂട്ടുകാരി മാത്രമല്ല, നമ്മുടെ അടുക്കളയിലെ രുചിയും സദ്യയുടെ ഓർമ്മയും വീട്ടിലെ സ്നേഹവും ഒരു ചെറിയ കുപ്പിയിൽ നിറച്ചു വെച്ചതുപോലെയാണ്. അപ്പോ ഇന്നത്തെ അത്തം പത്ത് രുചിയിലെ ഓണ വിഭവങ്ങൾ ഇഷ്ടമായില്ലേ? അടുത്ത ദിവസം പുതിയ വിഭവങ്ങളുടെ വിശേഷങ്ങളുമായി ഞാൻ എത്തും, പാർവതി പ്രസാദ്, അത്തം പത്ത് രുചിയിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തം പത്ത് രുചി. ആശയം അവതരണം പാർവതി പ്രസാദ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് 80th ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15 August 2026 വിത്ത് നേഷൻ വൈഡ് സെലിബ്രേഷൻസ്. Addressing the nation from the ramparts of the Red Fort, Prime Minister Modi said the government is moving forward with the aim of 100 gigawatts of nuclear power capacity by 2047. President Draupadi Murmu hosted a state reception at Rashtrapati Bhavan on the occasion of the 80th Independence Day. Vice President C.P. Radhakrishnan, Prime Minister Narendra Modi, former President Ramnath Kovind, Chief Justice of India Surya Kant, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, യൂണിയൻ മിനിസ്റ്റേഴ്സ്, ഡിപ്ലോമാറ്റ്സ്, എമിനന്റ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് ആൻഡ് ബെനിഫിഷ്യറീസ് ഓഫ് വേരിയസ് ഗവൺമെന്റ് പ്രോഗ്രാംസ് അറ്റൻഡഡ് ദ റിസപ്ഷൻ. ലഡാക്ക് ഇസ് സെറ്റ് ടു ബിക്കം ദ ഫസ്റ്റ് പ്ലേസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ വേ കാസ്റ്റ് എന്യൂമറേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ആസ് പാർട്ട് ഓഫ് ദ റെഗുലർ സെൻസസ് പ്രോസസ്. The center recently notified 11 additional international ports for e-visa entry into India, bringing the overall total to 88 authorized ports, which comprise 37 airports, 38 seaports and 13 land ports. The recent expansion includes the Attari Road border point along with the other key land and airport locations. Maharashtra Pharmacy Admissions. The Maharashtra CET cell announced the direct second year pharmacy CAP round 2 allotment on 16 August. Amrit Udyan will be open to the general public from today till the 15th of next month. The India Meteorological Department has issued an orange color warning for heavy to very heavy rainfall over Arunachal Pradesh, Gangetic, West Bengal, Odisha, Uttar Pradesh and Uttarakhand. The government has issued detailed guidelines on the observance of India's national song Vande Mataram, directing that all six stanzas of the official version must be rendered first whenever the national song and the national anthem are performed together. According to the Union Home Ministry, the full six stanza version is to be sung or played on key state occasions such as the arrival of the president, the unfurling of the national flag and addresses by governors, among other formal events. Government has decided to remove the 12-minute advertisement duration cap for television channels. Information and Broadcasting Ministry said in a statement that the decision shall come into effect from the date of notification of the amendment in the Cable Television Network Rules 1994 in the Gazette. The Faridabad police in Haryana have busted a fake call center operating from a hotel in Delhi's Rajouri Garden and arrested 7 people, including its alleged mastermind, for cheating around 400 to 500 people. An Independence Day celebration turned tragic in Uttar Pradesh Sambal on Saturday when a school porch collapsed under the weight

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി.

0: സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
8: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1929 മഞ്ചേരിയിൽ ജനിച്ച KT മുഹമ്മദ് മലയാളത്തിലെ മികച്ച നാടകകൃത്തുക്കളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് തിരശീലയിൽ. മലയാള നാടകരംഗത്ത് ആധുനിക പ്രവണതകൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ലോക മലയാള കഥാ മത്സരത്തിൽ 1st സമ്മാനം നേടിയതോടെ പ്രസിദ്ധനായി തീർന്ന അദ്ദേഹം പിന്നീട് ശ്രദ്ധേയനായ നാടകരചയിതാവായി മാറുകയാണ് ഉണ്ടായത്. നാടകം അവതരിപ്പിച്ച് സാക്ഷാത്കാരം കൊള്ളാനുള്ളതാണെന്നും രംഗപ്രയോഗക്ഷമതയില്ലാത്തവരെ നാടകമായി പരിഗണിക്കാൻ പാടില്ലെന്നും KT അഭിപ്രായപ്പെട്ടു. നാടകത്തിന്റെ മൗലിക ലക്ഷ്യം സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. പ്രേക്ഷകനെ മുന്നിൽ കണ്ടുകൊണ്ടാവണം നാടകരംഗത്തെ പരീക്ഷണങ്ങൾ എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു. ഈ പരീക്ഷണങ്ങൾ നാടകത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാവണം. ഇന്നത്തെ അവസ്ഥയിൽ നാടകത്തെക്കാൾ നാടകബാഹ്യമായ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം നാടകത്തെ മുരടിപ്പിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷ്യം.
9: നാടകത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്നുള്ള രചനയിൽ ആഴ്ചകളോളം ഞാൻ കുളിക്കാതിരുന്നിട്ട്, കാരണം നാടകം എടുത്താൽ എൻ്റെ തലയിൽ നാടകമാണ്, അതോ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ ആണ്. വൈകുന്നേരം ആ യൂണിഫോം അയച്ചിട്ട് വന്നിട്ടാണ് ഞാൻ നാടകം എഴുതുന്നത്.
8: അർത്ഥവത്തായ പരീക്ഷണങ്ങൾ ആദ്യകാലത്ത് തന്നെ തുടങ്ങിയെങ്കിലും സാകാരാദ്യ നാടകങ്ങളായ സൃഷ്ടി, സ്ഥിതി, സംഹാരം, സാക്ഷാത്കാരം, സമന്വയം, സനാതനം എന്നിവ രചിച്ചതോടുകൂടിയാണ് KT നാടക പരീക്ഷണങ്ങൾ ശ്രദ്ധേയമാവുന്നതും ചർച്ചാവിധേയമാകുന്നതും. കറവറ്റ പശു, ഇത് ഭൂമിയാണ്, ചുവന്ന ഘടികാരം, നാൽക്കവല, കൈനാട്ടികൾ തുടങ്ങിയ പ്രശസ്ത നാടകങ്ങളാണ് അദ്ദേഹത്തിൻ്റേത്. ചിരിക്കുന്ന കത്തി, ശബ്ദങ്ങളുടെ ലോകം, കളിയും കാര്യവും എന്നിവ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ്. മാംസപുഷ്പങ്ങൾ, കാറ്റ് എന്നിവ അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. 1965 അദ്ദേഹത്തിൻ്റെ കാഫറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 6 ഡസനിലേറെ ചലച്ചിത്ര കഥാ തിരക്കഥകളും KT രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര ദേശീയോദ്ഗ്രഥന അവാർഡ്, PJ ഫൗണ്ടേഷൻ അവാർഡ്, N. കൃഷ്ണപിള്ള അവാർഡ്, ബഷീർ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം എന്നിവയ്ക്ക് അർഹനായി അദ്ദേഹം. കേരള സംഗീത നാടക അക്കാദമി ഫെല്ലോഷിപ്പ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മാത്രമല്ല കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കെ ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തെ കുറിച്ച് വിശദമായി പറയാം. മുതലാളി, ഔക്കർ കോയ, ഹസൻ, കദീഷ, ഉസ്മാൻ, ആമിന, ഖാലിദ്, പാത്തേ തുടങ്ങിയവരാണ് ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആയിരത്തി തൊള്ളായിരത്തി 1953 ഈ നാടകം എഴുതപ്പെടുന്നത്. വൈകാതെ രംഗത്ത് അവതരിപ്പിച്ച് തുടങ്ങി. മതവിശ്വാസങ്ങൾ എങ്ങനെ മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്നുവെന്നും സ്വാതന്ത്ര്യം എപ്രകാരം ഇല്ലാതാകുന്നുവെന്നും വിശ്വാസം എങ്ങനെ മാറ്റിമറിക്കുന്നുവെന്നും ഈ നാടകം പറയുന്നു. മതങ്ങൾ മനുഷ്യരാശിയുടെ കാരണം കണ്ടെത്താനാകാത്ത ഭയവിഹുലതകളുടെ മുന്നിൽ പിറന്നതാവാം. അത് അലൗകികമായ ആത്മീയ ഭാവങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു. ദൈവങ്ങളെന്ന ശക്തിവിശേഷങ്ങളുടെ നേരെ വിരലുകൾ ചൂണ്ടി അവ മനുഷ്യനോട് സംസാരിക്കുന്നു. ആ പ്രക്രിയയിൽ ആകാശം ദൈവങ്ങളുടെയും ഭൂമി മനുഷ്യരുടേതുമായി. 1944 കാലഘട്ടം സ്വാതന്ത്ര്യദാഹത്തോടൊപ്പം ദാരിദ്ര്യത്തിൽ നിന്നും ജന്മിത്വത്തിൽ നിന്നുമെല്ലാം മോചനം നേടാൻ സമൂഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത കാലഘട്ടമായിരുന്നു. പാശ്ചാത്യ ആധുനികതയുടെ ഭാഗമായി പലതരത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്കും കലാകാരന്മാരിലേക്കും കടന്നുവന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. നാടകം വ്യക്തിയോ സമൂഹത്തെ വളരെ വേഗത്തിൽ ആകർഷിക്കുകയും പരിവർത്തനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന കലാരൂപമാണ്. എക്സ്പ്രഷനിസ്റ്റ് നാടകമായ സമത്വവാദി പാശ്ചാത്യ ദേശത്തു നിന്നുള്ള സ്വാധീന ഫലമായുണ്ടായതാണ്. ജന്മിത്വത്തിനും പ്രഭുത്വത്തിനുമെതിരെയുള്ള സമൂഹത്തിന്റെ വിപ്ലവാശയങ്ങൾ തന്നെയാണ് ഈ നാടകത്തിൽ കാണാൻ കഴിയുക. സ്വാതന്ത്ര്യാനന്തരം വ്യക്തി ഭരണഘടനാപരമായ ഒരു പരിരക്ഷയിലേക്ക് മാറ്റപ്പെടുകയും അക്കാലമത്രയും തന്നെ വേട്ടയാടിയ സമൂഹത്തിന്റെ നാടുവാഴിത്ത മതജാതി നിയമങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ചെന്ന് കരുതുകയും ചെയ്തു. എന്നാൽ ഭരണകൂടം തന്നെ നിയമങ്ങളെ അട്ടിമറിക്കുകയും നിരപരാധികളെ പ്രതികളാക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു വരുന്ന ആധുനിക സമൂഹം എങ്ങനെ മനുഷ്യജീവിതത്തെ പ്രശ്നത്തിലാക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യം ക്രൈനാടകങ്ങളിലും സമത്വവാദിയിലുമെല്ലാം നമുക്ക് കാണാനാകുന്നു.

ലോക നാടകാചാര്യന്മാരുടെ സ്വാധീനങ്ങൾ മലയാള നാടകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്സന്റെ ഡോൾസ് ഹൗസും ബെർണാർഡ് ഷായുടെ സീസറും ക്ലിയോപാട്രയും ആന്റൺ ചെക്കോവിന്റെ ചെറി ഓർച്ചേർഡ്, സഞ്ജിത്തിന്റെ പ്ലേ ബോയ് ഓഫ് ദി വെസ്റ്റേൺ വേൾഡ്, പിരാൻഡലോയുടെ സിക്സ് ക്യാരക്ടേഴ്സ് സെർച്ച് ഓഫ് ആൻ ഓതർ, ഇലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്രീഡൽ, ജീൻ അനോലിന്റെ ആന്റിഗണി, ടെനിസി വില്യംസിന്റെ ഗ്ലാസ് മിനോജറി, സാമുവൽ ബക്കറ്റിന്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോ, പിന്ററുടെ ബർത്ത്ഡേ പാർട്ടി എന്നിങ്ങനെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന നാടകങ്ങൾ മലയാള നാടകലോകത്തെ സ്വാധീനിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്തു. ഇബ്സന്റെ ഗ്ലോബ്സ് എ ബാലകൃഷ്ണപിള്ള 1936 മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇത്തരം വിവർത്തന കൃതികളിലൂടെ ലോക നാടകാചാര്യന്മാരുടെ സ്വാധീനം നമ്മുടെ നാടകങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. പ്രത്യക്ഷമായും പരോക്ഷമായും ഭാവപരവും രൂപപരവുമായി മലയാള നാടക സാഹിത്യത്തെ പൂർണ്ണമായും സ്വാധീനിച്ച നാടകകൃത്ത് ഇബ്സനാണെന്ന് പറയാം. മലയാളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ സ്വാധീനം കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. സുഖടിത നാടകം എന്ന സങ്കല്പം ഇബ്സന് മുമ്പേ രൂപപ്പെട്ടിരുന്നെങ്കിലും അതിന് സാങ്കേതികത്വത്തിനപ്പുറമുള്ള അസ്തിത്വവും ആഴവും നൽകിയത് അദ്ദേഹമായിരുന്നു. മൂർധന്യത്തിൽ നാടകം ആരംഭിക്കുന്ന പ്രത്യേക സമ്പ്രദായം, പൂർവ്വകഥാ പുനരാഖ്യാനത്തിൽ കാണിക്കുന്ന അത്യപൂർവമായ ശില്പഭംഗി, സംഘടനത്തിന് നാടകഘടനയിൽ നൽകപ്പെട്ടിരിക്കുന്ന പരമപ്രാധാന്യം, കഥാപാത്രങ്ങളുടെ സംവിധാനത്തിൽ കാണിച്ചിരിക്കുന്ന

0: ത്വവും ഔചിത്യവും സംഭാഷണത്തിന്റെ തെളിച്ചം തുടങ്ങി രംഗസൂചനകളിലടക്കം വ്യാപിച്ചു കിടക്കുന്ന ധ്വനനശേഷി എന്നിവയെല്ലാം ഇബ്സന്റെ നാടകങ്ങളുടെ പ്രത്യേകതയാണ്. മലയാള നാടകകൃത്തുക്കളിൽ ശ്രദ്ധേയനായ സി ജെ തോമസിൽ ഈ പാശ്ചാത്യ സ്വാധീനമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ വിവർത്തന കൃതികളിലും സ്വതന്ത്ര കൃതികളിലും ഈ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. കെ ടി മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് നാം പറഞ്ഞത്. തിരശീലയിൽ ഇനിയും നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയായി നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഹായ്, ഞാൻ ആർജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ

0: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: രാത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ണി അക്കം പത്താ എന്താ ശബ്ദം കാതു രണ്ടോ കൂസുന്ദരി.

0: 90.4 FM. Stay tuned. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. കുണ്ടറ പഞ്ചായത്തിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിക്ക് 8-ാം വാർഡ് ഇനാമൽ ഗ്രൗണ്ടിൽ സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനും കുണ്ടറ പഞ്ചായത്ത് കരീപുരം 2-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ശ്മശാനത്തിന് സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും നിർമ്മിച്ച് പൂന്തോട്ടമൊരുക്കുന്നതിനും മന്ത്രി PC വിശ്വനാഥ് 1 കോടി രൂപ വീതം അനുവദിച്ചതായി G വിനോദ് കുമാർ അറിയിച്ചു. പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണ വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. ഗോത്രവർഗ്ഗക്കാർ ശേഖരിച്ച വനവിഭവങ്ങളുടെയും അവർ തയ്യാറാക്കിയ കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും വിപണനമേളയും 17 ആഗസ്റ്റ് രാവിലെ 10 മുതൽ 5 വരെ കളക്ട്രേറ്റ് അങ്കണത്തിൽ നടക്കും. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഗോത്രവർദ്ധൻ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ബാർ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് മേള. കൊട്ടാരക്കര കിലാസ് CSET കുടുംബശ്രീ യൂണിറ്റുകൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും പൊതുജനങ്ങൾക്കും നാളെ മുതൽ 20 വരെ കോഴി വളർത്തൽ പരിശീലനം നടത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്ന് 18-ും 50 വയസ്സിനും വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ നമ്പർ 7012644256. നമ്പർ ഒരിക്കൽ കൂടി 7012644256. ചാത്തന്നൂർ ITI ഡ്രസ് മേക്കിംഗ് ട്രേഡ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി 18 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യത: NTC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NSC 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡ്രസ് മേക്കിംഗ്, ഗാർമെന്റ് ഫാബ്രിക്കേഷൻ ടെക്നോളജി, കോസ്റ്റ്യൂം ടെക്നോളജി, അപ്പാരൽ ടെക്നോളജി വിഷയത്തിലെ ബിവോക് ബിരുദവും പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷ പ്രവൃത്തി പരിചയവും അസിൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 0474259 5979. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് 18 രാവിലെ 10:30 മുതൽ അഭിമുഖം നടത്തും. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ള 18-ും 35-ും മധ്യപ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. 3 കോപ്പി ബയോഡേറ്റയും ആധാർ കാർഡുമായി പങ്കെടുക്കണം. വിശദ വിവരങ്ങൾക്ക് 8304858968. നമ്പർ ഒരിക്കൽ കൂടി 8281359990. OBC വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത കരകൗശല വിദഗ്ധർക്ക് പണിയായുധങ്ങൾക്ക് ഗ്രാന്റ് നൽകുന്ന പദ്ധതിക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനെ 31st അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ കൊല്ലം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ബന്ധപ്പെടേണ്ട നമ്പർ 0474291417. നമ്പർ ഒരിക്കൽ കൂടി 0474291417. ജില്ലാ പഞ്ചായത്ത് 2026-27 വർഷം നടപ്പിലാക്കുന്ന മാലാഖക്കൂട്ടം പദ്ധതിയിലേക്ക് BSSC നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് പാസായവർക്ക് അപേക്ഷിക്കാം. കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്റ്റർ ചെയ്ത പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ വനിതകളായിരിക്കണം. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധിയിലുള്ളവരും വകുപ്പ്, ജില്ലാ പഞ്ചായത്തും മുഖേന പരിശീലനം ലഭിച്ചവരും അർഹരല്ല. 1 വർഷത്തേക്കാണ് നിയമനം. BSSC നഴ്സിംഗിന് 10,000 രൂപയും ജനറൽ നഴ്സിംഗിന് 8,000 രൂപ നിരക്കിലാണ് പ്രതിമാസ സ്റ്റൈഫൻഡ്. അപേക്ഷ, ജാതി, വരുമാനം, യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം 31st ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 0474279996. നമ്പർ ഒരിക്കൽ കൂടി 0474279996. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജില്ലയിൽ ആലപ്പാട്ട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ ഉയർന്ന തിരമാലകളും കടലാക്രമണവും ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 17 രാവിലെ 8:30 മുതൽ 18:10 വരെ തിരമാലകൾ 1.5 മീറ്റർ വരെ ഉയരുമെന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മാളിക്കൽ ഇലക്ട്രോണിക്സും ചേർന്ന് നടത്തിയ ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം ഫ്രീ കിക്ക് 2026 വിജയികളെ ഓഗസ്റ്റ് 11 വൈകിട്ട് 3:30 സ്റ്റേഷൻ ഡയറക്ടർ NM പിള്ളയുടെയും NSS താലൂക്ക് യൂണിയൻ അംഗമായ തച്ചെഴുത്ത് വേണുഗോപാലിന്റെയും സാന്നിധ്യത്തിൽ തിരുമുലാവാരം റേഡിയോ സ്റ്റേഷനിൽ വെച്ച് തിരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള സമ്മാനം ഓഗസ്റ്റ് 22 കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM വെച്ച് നൽകും. വിജയികൾ: ബമ്പ സമ്മാന ജേതാവ് സുഭാഷ് അടിമാലി. മറ്റ് വിജയികൾ: അഭിഷേക് സുരേഷ്, മഞ്ജരി, ശ്രീലക്ഷ്മി, റഷീദ കുരിപ്പുഴ, സിന്ധു രാജൻ. കാലാവസ്ഥ മുന്നറിയിപ്പ്: ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ചു.

0: കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോണ്ടാക്ട് 9846512424.
5: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: Radio Santhwanam 90.4 FM il ippol kelkam Innisai. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക

0: പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
5: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
8: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd 3,000, ₹4th 2,000, ₹5,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും ₹500 മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212126080.
9: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
10: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരി

0: ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music. An initiative of Pain and Palliative Care Trust, Kollam.
6: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 17. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആദ്യ സംഘം നാട്ടിലേക്ക് പോയതും ഇന്തോനേഷ്യ നെതർലാൻഡിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാനായ വിപ്ലവകാരി മദൻലാൽ ധിങ്ക്ര അന്തരിച്ചതുമൊക്കെ ഒരു ഓഗസ്റ്റ് 17-നായിരുന്നു. ഓഗസ്റ്റ് 17-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആദ്യ സംഘം നാട്ടിലേക്ക് പോയത്. ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം ബ്രിട്ടീഷ് ലോയർ ആയിരുന്ന സിറിൽ റെഡ് ക്ലിഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ അതിർത്തി റെഡ് ക്ലിഫ് ലൈൻ സ്ഥാപിച്ചത് 1947 ഇന്നേ ദിവസമായിരുന്നു. ഇന്നേ ദിവസമായിരുന്നു ഇന്തോനേഷ്യ നെതർലാൻഡിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാനായ വിപ്ലവകാരി മദൻലാൽ ധിങ്ക്രയുടെ ചരമദിനമാണ് ഇന്ന്. അഭിനവ ഭാരത് മണ്ഡൽ അംഗം എന്നതിനു പുറമെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായ ഇന്ത്യ ഹൗസ് എന്ന സംഘടനയുമായി ധിങ്ക്ര ബന്ധപ്പെട്ടിരുന്നു. 1909 ഓഗസ്റ്റ് 17 അദ്ദേഹം അന്തരിച്ചത്. ഒരു വലിയ സ്വാതന്ത്ര്യ സ്നേഹിയും വിപ്ലവകാരിയുമായ പുലിൻ ബിഹാരി ദാസ് അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം ധാക്കാം അനുശീലൻ സമിതി എന്ന പേരിൽ ഒരു വിപ്ലവ സംഘടന സ്ഥാപിച്ചു. കൽക്കട്ട സർവകലാശാല അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പ്രത്യേക മെഡലായ പുലിൻ ബിഹാരി ദാസ് മെമ്മോറിയൽ മെഡൽ നൽകുന്നുണ്ട്. 1949 ഓഗസ്റ്റ് 17 അദ്ദേഹം അന്തരിച്ചത്. ഇന്നേ ദിവസമായിരുന്നു ആദ്യത്തെ എയർമെയിൽ ഒരു ഹോട്ട് ബലൂണിൽ അമേരിക്ക അയച്ചത്. ജൂപ്പിറ്റർ എന്നായിരുന്നു ആ ബലൂണിന്റെ പേര്.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
9: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

ഹരിയോം. ഇപ്പൊ നമ്മള് കാലത്ത് തന്നെ നമ്മുടെ ഒരു ജീവിത നിലപാട് ഉറപ്പിച്ചെടുക്കാൻ മനസ്സിരുത്തണം. എങ്ങനെയാ ആലോചിക്കേണ്ടത്? കാലത്തുണർന്ന് വ്യവഹാരത്തിലേക്ക് പുറപ്പെടും മുമ്പ് എന്ത് തീരുമാനിക്കണം? ഞാൻ എന്റെ ആഴങ്ങളിൽ ഇൻസ്പൈറ്റ് ഓഫ് എവറി ഷോർട്ട് കമ്മിങ്സ്, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവാം, ഇൻസ്പൈറ്റ് ഓഫ് എവറിത്തിങ് ഇൻ ഡീപ്പർ സെൻസ് എന്റെ ആഴത്തിൽ

ഐ ആം ഓക്കേ. മറ്റുള്ളവരോ മറ്റുള്ളവരുടെ കാര്യത്തിലും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് അവർക്കൊക്കെ പല ന്യൂനതകളും നോട്ടക്കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ബേസിക്കലി എവറിബഡി ഈസ് ഓക്കേ. അങ്ങനെ അവരവരെയും നമസ്കരിച്ച് മറ്റുള്ളവരെയും നമസ്കരിച്ച് ആരംഭിക്കൂ എന്ന് പറയാ. കേട്ടില്ലേ, അടുത്ത സ്റ്റെപ്പ് ജ്ഞാനശക്തിയെയും ഇച്ഛാശക്തിയെയും ക്രിയാശക്തിയെയും ഏകോപിപ്പിക്കലാവുന്നു. അർജുനന്റെ ആ ഒരു ദ്രോണാചാര്യരെ ഏർപ്പെടുത്തിയ പരീക്ഷയില് ആദ്യം ദുര്യോധനാദികളോടും ധർമ്മപുത്രാദികളോടും ചോദിച്ചത് എന്താ, എന്ത് കാണുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ പലതും കാണുന്നു എന്ന് പറഞ്ഞവരെ അപ്പൊ തന്നെ മാറ്റി നിർത്തി. കണ്ണ് മാത്രം കാണുന്നു എന്ന് പറഞ്ഞ അർജുനന് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് എൻകറേജ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലാവുന്നില്ലേ? ഇതുപോലെ നമ്മുടെ ഒരു വ്യക്തിത്വം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഏകോപിതമാണോ എന്ന്. ഏത് കാര്യത്തിനും പുറപ്പെടുമ്പോഴും, ഒരു പുതിയ ഒരു എന്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഈവെന്റ് അതും അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് എന്ത് ചെയ്യുമ്പോഴും ആദ്യം ചോദിക്കും ഇതിൽ ജ്ഞാനശക്തി എത്രത്തോളം ആർജിച്ചിട്ടുണ്ട്, വെൽ സ്റ്റഡീഡ് ആണോ, ഹൗ എബൌട്ട് ഡാറ്റ കളക്ഷൻ, കളക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ അനുസരിച്ച് വേണ്ടത്ര പ്രോസസ്സിംഗ് നിർവഹിച്ചിട്ടുണ്ടോ. മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെയാണ് ജ്ഞാനശക്തി റിലേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ടത്. ഇച്ഛാശക്തി റിലേറ്റഡ് ആയിട്ടോ എത്രത്തോളം തീവ്രമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഹനുമാൻജിയുടെ കാര്യം പറയുന്ന സമയത്ത് പർവ്വതത്തിന് മുകളിൽ നിന്ന് ലങ്കയിലേക്ക് കുതിക്കുന്നതിന് മുൻപ് മാരുതി ചിന്തിച്ചത് എന്താ, മനസാ ജഗാമലങ്കാം ജഗാമലങ്കാം മനസാ മനസ്വി. ലങ്കയിലേക്ക് പുറപ്പെട്ടില്ല, ചാടുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ തീരുമാനിച്ചത് എന്താ, ഐ ഹാവ് ലാൻഡഡ്, ഞാൻ ചെന്ന് ഇറങ്ങി എന്ന് തീരുമാനിച്ചു. ഇതുപോലെ നമ്മൾ ഒരു കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് അത് സാക്ഷാത്കരിച്ചു എന്ന നിലയിലുള്ള ഒരു ഒരു ക്ലിയർ വിഷൻ നമുക്കുണ്ടോ എന്ന് ചോദിക്കുക. ഇച്ഛാശക്തി റിലേറ്റഡ് ആയിട്ട് ക്രോസ് ചെക്കേണ്ട വിധം മനസ്സിലായില്ലേ? ചിലർ വലിയ ആവേശത്തെ ഞാൻ പുതിയ പ്രോജക്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഒരു പുതിയ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, ഞാൻ എങ്ങനെ ഇരിക്കും, ദൈവം കണ്ടു, ദൈവത്തിനറിയാം. എന്നാ നിങ്ങൾ തുടങ്ങാതിരിക്കുക നല്ലതെന്ന് പറയാ. കേട്ടില്ലേ? കാരണം നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു. ആശയം മനസ്സിലായില്ലേ? തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, അവിടെ നിങ്ങൾക്ക് വേണ്ടത്ര ഇച്ഛാശക്തി ഇല്ല എന്ന് പറയും. ഇച്ഛാശക്തി എപ്പോഴാണ് വേണ്ടത്ര സമ്പന്നമാവുക, എപ്പോഴാണോ വേണ്ടത്ര ഡേറ്റ കളക്ഷനും പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ നോളജ് അക്വയർ ചെയ്യലും ഒക്കെ വേണ്ടത്ര സമഗ്രമാവുന്നത്, വേണ്ടത്ര സമ്പന്നമാവുന്നത്, അതിനനുസരിച്ചായിരിക്കും ഇച്ഛാശക്തി. ഇനി പലരും അവരവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഡൗട്ട് ചെയ്യും. കേട്ടില്ലേ? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ പുറപ്പെട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആദ്യം മനസ്സിൽ ജയിക്കണം എന്ന് പറയാം. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പഴയ ഒരു സമ്പ്രദായം, ഇപ്പോഴൊക്കെ പേരൻസ് ഒക്കെ കുറെ കൂടി എഡ്യൂക്കേറ്റഡ് ആയി. പണ്ടാണെങ്കിൽ ആ തോറ്റിട്ട് ഇങ്ങോട്ട് വാന്ന്. അപ്പൊ നിങ്ങൾ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ചോദിക്കുക, തോറ്റിട്ട് വരാനാണ് പറഞ്ഞത്. അതൊരു റോങ് മെസ്സേജ് ആണ്. വിജയിച്ചു വരൂ, യു ആർ കേപ്പബിൾ ഓഫ് ദാറ്റ് എന്ന് വസ്തുത അനുസരിച്ച് വെറുതെ ഇങ്ങനെ പറയുന്നതിൽ ന്യായമില്ല. ഇപ്പോ ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് സമഗ്രമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം എന്ന് പറയാം. പൂർത്തിയാവാതെ ആയതായിട്ട് കാണാൻ സാധിക്കണം. If we are able to see it, then do it. If you are not clear about it, better not to attempt it. നിരുത്സാഹപ്പെടുത്താൻ പറയല്ല കേട്ടോ, ഒരു തയ്യാറെടുപ്പ് വളരെ പ്രധാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ അങ്ങനെയൊക്കെ നമ്മൾ ഒരു നോട്ടക്കുറവോ വേണ്ടത്ര ഒരു കാഴ്ചപ്പാടില്ലാതെയും ഉത്സാഹവും ഇല്ലാതെയും ഒക്കെ ചെയ്താൽ ഭഗവാൻ നിന്ദയാണ്. ഈ ആളുകൾ ചിലപ്പോ പറയും, ഒന്നും എന്റെ കഴിവല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഗുരുവനുഗ്രഹം കൊണ്ട്. നിങ്ങൾ എന്ത് ഈശ്വര നിന്ദയാണ് ചെയ്യുന്നത്, ഗുരു നിന്ദയാണ് ചെയ്യുന്നത്? ഇപ്പൊ ഗുരു അനുഗ്രഹം കൊണ്ടാണ്, ഈശ്വര നിന്ദ അല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തതെന്ന് അവകാശപ്പെടുമ്പോൾ
ഒപ്പം തന്നെ നമ്മൾ എന്തും കൂടി ക്ലെയിം ചെയ്യുന്നു, ഈശ്വരൻ ചെയ്തതാട്ടോ കണ്ടോ എന്നാണ് പറയുന്നത്, ഗുരു ചെയ്തതാട്ടോ കണ്ടോ എന്നാണ് പറയുന്നത്. ഇതിപ്പം മറ്റൊരാള് തരക്കേടില്ല എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങളുടെ ഒരു ചേലും നിലയും വേലയും ഒക്കെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരക്കേടില്ല എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതിന്റെ ക്രെഡിറ്റ് ഈശ്വരന് കൊടുക്കുമ്പോ അത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ചെയ്യലാണ് എന്ന് പറയുക. മനസ്സിലാവുന്നില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കേണ്ട, ഈശ്വരൻ എന്നിലൂടെ ചെയ്ത എങ്ങനെയിരിക്കും? ആ രീതിയിൽ ചെയ്യുമ്പോഴേ ഈശ്വരൻ ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയും. മനസ്സിലാവുന്നില്ലേ? വെറുതെ അങ്ങനെ അങ്ങോട് പറയരുത്. സോ മേക്ക് ഇറ്റ് പെർഫെക്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ, ദെൻ യു ക്യാൻ ഓഫർ ഇറ്റ് ടു ഗോഡ്. മനസ്സിലാവുന്നില്ലേ? മോഹാശാമോഹ കർമാണ മോഹജ്ഞാനാവിചേതസഃ കിഞ്ചതേ ഭവന്തി രാക്ഷസീം രാക്ഷസാം പ്രകൃതിം സ്വഭാവം ആസുരീം അസുരാണാം ച പ്രകൃതിം മോഹിനി മോഹകരീം ദേഹാത്മവാദിനീം. ഇത് സ്വന്തം വ്യക്തിത്വത്തിന്റെ ആഴങ്ങളെ കുറിച്ചുള്ള ഒരു പരിഗണന ഇല്ലാത്തതുകൊണ്ട് ദേഹാത്മബുദ്ധിയൊക്കെ പുലർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഇപ്പൊ ദേഹാത്മബുദ്ധി കൊണ്ട് മോഹിതരായ അവർ ഉപരി ഉപരി മൂഢത്വ അതിശയ സമ്പാദിനിയും ഏവ വീണ്ടും വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നോട്ടക്കുറവുകൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിന്തി ബിന്ധി പിപ ഖാദ പരസ്വം അപഹര ഇത്യേവം വദനശീല ക്രൂരകർമാണ. ഇവര് ക്രൂരകർമ്മികളാണ്. ആസുരപ്രകൃതിയും രാക്ഷസ പ്രകൃതിയും ഒക്കെ ആർജിച്ചിട്ടേ, കാരണം അവർ അവരുടെ അവർക്ക് സ്വയമുള്ള ഫിലോസഫി എന്ന് പറയുന്നത് ഈ ശരീരമാണ് ഞാൻ. അപ്പൊ എന്തായിരിക്കും ലക്ഷ്യം? ഖാവോ പീവോ മജാക്കരോ, അതിനുവേണ്ടിയോ ബാക്കിയുള്ളവർക്ക് എന്ത് ദ്രോഹം വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പ്രകൃതി എത്ര മേൽ ചൂഷണം ചെയ്യപ്പെട്ടോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്. ഇതാണ് രാക്ഷസ പ്രകൃതി, ആസുരപ്രകൃതി. മറിച്ച് സർവവ്യാപിയായിട്ടുള്ള ഈശ്വരനെ പ്രകൃതിയിലും അപരനിലും അവനവനിലും ഒക്കെ ആദരിക്കാൻ കഴിഞ്ഞാലോ അവിടെ സമഗ്രമായി ആലോചിച്ച് ഏവർക്കും ഉപകാരമാവുന്നതേ ചെയ്യുള്ളൂ എന്ന് പറയും. അതിന് വിരുദ്ധമായതൊക്കെ രാക്ഷസീയം ആസുരീയം. ഈ ആശയം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഈ വിഷയം ശ്രദ്ധിക്കും. മഹാത്മാക്കളെ കുറിച്ച് പറയും, മഹാത്മാക്കൾ മഹത്തായ കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നവരാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, പിന്നെയോ കൊച്ചു കാര്യങ്ങളായാലും ശരി മഹത്തായ രീതിയിൽ ചെയ്യുന്നവരാണ് മഹാത്മാക്കൾ. ആ ഒരു ടാസ്ക് നമുക്ക് ഏറ്റെടുക്കുക എന്ന് പറയാം. വട്ട് എവർ വി ടേക്ക് അപ്, അത് വേണ്ടത്ര ഡാറ്റ കളക്ട് ചെയ്ത് വേണ്ടത്ര നന്നായിട്ട് പ്രോസസ് ചെയ്ത് വേണ്ടത്ര നന്നായി ആസൂത്രണം ചെയ്ത് അതിന് വേണ്ടുന്ന ഇച്ഛാശക്തിയെ പുലർത്തി എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്നുള്ള ഒരു കൺസേണോടുകൂടി, മനസ്സിലായില്ലേ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ക്ലിയർ? രാക്ഷസിയും ആസുരിയും ചെയ്യുക, പ്രകൃതിയും മോഹിനിയും ശ്രിതാ. ജയദ്രഥന്റെ അച്ഛന്റെ തപസ്സിനെ കുറിച്ച് പറയും. ജയദ്രഥനെ അറിയാലോ, കൗരവന്മാരുടെ ഏക സഹോദരി ദുശ്ശലയെ വിവാഹം കഴിച്ച ആളാണ് ജയദ്രഥൻ. ഈ ജയദ്രഥൻ വൃദ്ധക്ഷത്രൻ എന്നാണ് ജയദ്രഥന്റെ അച്ഛന്റെ പേര്, വൃദ്ധക്ഷത്രൻ. അദ്ദേഹം സന്ധ്യാവന്ദനത്തില് മുഴുകിയിരിക്കുകയാണ് എവിടെ, സെമന്ത പഞ്ചകത്തിനടുത്ത്. ഇപ്പൊ അർജുനൻ യുദ്ധക്കളത്തിൽ കാലത്ത് തന്നെ പ്രതിജ്ഞ ചെയ്തു. എന്താ പ്രതിജ്ഞ? അഭിമന്യുവിനെ ചതിച്ച് കൊല്ലുന്നതിൽ മുൻപിൽ നിന്ന ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുൻപ് വധിച്ചിരിക്കും. അന്ന് കൗരവപ്പട മുഴുവൻ ജയദ്രഥനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. വേറെ ഉപദ്രവമൊന്നും എവിടെ ഉണ്ടാവില്ല, അത് ഉറപ്പായി. അങ്ങനെ അന്ന് ജയദ്രഥനെ രക്ഷിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അർജുനൻ അമ്പും വില്ലും താഴെ വയ്ക്കും. ഇതിലാണ് പ്രതീക്ഷ. ഈ സമയത്ത് ഈ വൃദ്ധക്ഷത്രൻ എന്ത് ചെയ്യുന്നു? അവിടെ തപസ് ചെയ്യാൻ. ഭഗവാൻ ജയദ്രഥന്റെ ശിരസ് പാർത്ഥന് കാണിച്ചു കൊടുത്ത് പക്ഷേ ഒപ്പം ഒരു കാര്യവും കൂടി പറഞ്ഞു. എന്താ അത്? ഈ ശിരസ് ഒരു കാരണവശാലും ഭൂമിയിൽ വീഴാൻ ഇടവരരുത്. പിന്നെയോ ശിരസ് അറുക്കുന്ന അസ്ത്രത്തിന് തൊട്ട്

0: ഇറകിൽ അടുത്ത അസ്ത്രം പൊയ്ക്കൊള്ളണം. ആ അസ്ത്രം ഈ ശിരസിനെ നേരെ നയിച്ചു കൊണ്ടുപോയി തപം ചെയ്യുന്ന വൃദ്ധക്ഷത്രന്റെ മടിയിൽ വീഴ്ത്തണം. വൃദ്ധക്ഷത്രൻ തപസ് ചെയ്യണം. എന്താ തപസ്? എന്റെ മകന്റെ ശിരസ് ആര് ഭൂമിയിലിടുന്നുവോ അവന്റെ ശിരസ് 1000 പ്രാവശ്യം പൊട്ടിത്തെറിക്കണം. ഇതാണ് തപസ്. മോഹാശ മോഹകർമാണ മോഹജ്ഞാന വിചേതസഹ. കൃത്യമായി അർജുന ശിരസ് കൊണ്ട് ഇട്ടുകൊടുത്തു. വൃദ്ധക്ഷത്രൻ എന്ത് ചെയ്തു? എന്തോ കയ്യിൽ വന്ന് വീണപ്പോഴേ അതങ്ങോട്ട് നിലത്തിട്ടു. ഇതൊരു തമാശയായിട്ട് തള്ളിക്കളയാവുന്ന വിഷയമല്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഈ ആത്മവിനാശകരമായ ദൂരക്കാഴ്ചയില്ലായ്മ, പരജനദ്രോഹം, ആത്മനിന്ദ ഇതൊക്കെ വന്നു ചേരാറുണ്ട് എന്ന് പറയാം. ഇതിനെയൊക്കെ മൊത്തത്തില് ഈശ്വര നിന്ദാത്മകം. വിശകലനം ചെയ്യുമ്പോഴോ ആത്മനിന്ദാത്മകം, പരജനദ്രോഹകരം എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലാവുന്നില്ലേ? ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് ഉണ്ട്. വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ദരിദ്ര സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: വരുന്ന വഴി ചെയ്തു മൊബൈലിലൂടെ
5: എവിടെ?
4: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെജോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
5: നോ ബ്രോക്കറേജ്,
4: നോ ഹിഡൻ ഫീസ്.
5: സമ്മതിച്ചു നിന്നെ അല്ല ആപ്പിനെ.
4: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ

0: മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിഴിഞ്ഞം തുറമുഖ വികസനത്തിന്റെ അടുത്ത ചുവടുവയ്പായിരിക്കും ഈ നീക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിന്റെ മാരിടൈം സാമ്പത്തിക വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കും.
0: എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമായി. ഓരോ മലയാളിക്കും പുതുവർഷപ്പിറവിയുടെ അനുഭവം സമ്മാനിച്ച് പൊന്നിൻ ചിങ്ങമെത്തി. കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങത്തിലെ ആദ്യ ദിനം കേരളത്തിൽ കർഷക ദിനമായും ആഘോഷിക്കാറുണ്ട്. ഓണവിപണികൾ സജീവമാകുന്നതോടെ ഓണത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 മുതൽ 30 വരെയാണ് ഓണം വാരാഘോഷം. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി നിലവിലുള്ള ഭൂനിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും എറണാകുളത്ത് നടന്ന സംസ്ഥാന കർഷക അവാർഡ് വിതരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് രാമശേരിയിൽ നടന്ന താമരസദ്യ ശ്രദ്ധേയമായി. രാമശേരി ഗാന്ധി ആശ്രമത്തിലാണ് അത്തംനാളിൽ പത്മഭോജനം നടന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: താമര ഇലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ താമര ഇലയിലാണ് വിളമ്പിയത്. താമരപ്പൂ തോരൻ, ഉപ്പേരി, കൂട്ടുകറി, താമരത്തണ്ട് കറി, അവിയൽ, പായസം തുടങ്ങിയ താമര വിഭവങ്ങളും തുമ്പപ്പൂ ചോറും ഉണക്കലരി ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് ആരോഗ്യകാംക്ഷികൾ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നടത്തി വന്നിരുന്ന താമരസദ്യയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി രാമശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്.
0: സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചു. ലിറ്ററിന് 20 രൂപയാണ് കുറച്ചത്. 229 രൂപയാണ് പുതുക്കിയ വില. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ കൂടി ഇപ്പോൾ വാങ്ങാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഓണത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ കോഴിക്കോട് നഗരത്തിൽ ഓണം ഫെയറുകൾ സജീവമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണവിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി കെ എം ഷാജി ഈ മാസം 20 നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണം കൈത്തറി വിപണനമേള കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ആരംഭിച്ചു. വിപുലമായ കൈത്തറി ശേഖരവും ആകർഷകമായ ഓഫറുകളുമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈകോ നടത്തുന്ന ജില്ലാതല ഓണം മെഗാഫെയർ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണ വിപണന മേളകളും സജീവമായിട്ടുണ്ട്.
0: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഭേദഗതിയിലെ നിർദ്ദിഷ്ട സെക്ഷൻ 9D പ്രകാരം ധാതു നിക്ഷേപമുള്ള ഭൂമിക്ക് നികുതി, സെസ് മറ്റ് ലിവികൾ എന്നിവ ചുമത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. കേരളം ഉയർത്തുന്ന ആശങ്കകളിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ഇടപെടലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ നാളെ രാവിലെ നടക്കുന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ റീജിയൻ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. ഓണത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രാവണ സംഗീതിക സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം തിരുവോണനാളിൽ രാത്രി 9:30 ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുന്ന പ്രധാന ഇടമാണ് ശ്രീനാരായണപുരം റിപ്പിൾ ഫോൾസ്. സുരക്ഷിതമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമുള്ള സൌകര്യം ഇവിടെയുണ്ട്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് വന്യമായ പ്രകൃതി സൌന്ദര്യവും കുളിർമയും സമ്മാനിക്കുന്ന പ്രധാന ആകർഷണമാണ് ശ്രീനാരായണപുരം റിപ്പിൾസ് വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തു നിന്ന് സുരക്ഷിതമായി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനുള്ള മികച്ച സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ രൗദ്രഭാവവും തണുപ്പും മണിക്കൂറുകളോളം ആസ്വദിച്ചും പ്രത്യേകമായി തയ്യാറാക്കിയ സെൽഫി പോയിന്റുകളിൽ നിന്ന് ഫോട്ടോകൾ പകർത്തിയുമാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത്. ശ്രീനാരായണപുരത്തിന് പുറമെ ഇടുക്കിയിലെ മറ്റ് പ്രധാന ജലപാതങ്ങളും ഇപ്പോൾ സജീവമാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. നാളെ രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പമ്പ മേൽശാന്തിമാർ, ശബരിമല ഉൾക്കഴകം എന്നിവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടന്നു. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ഈ മാസം 21 നട അടയ്ക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയാകും. ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. എറണാകുളം ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 16 കോച്ചുകളുമായി സർവീസ് ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കാർഷിക മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി രണ്ടാംഘട്ട ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി ഗുരുവായൂരിൽ ഇല്ലംനിറ ചടങ്ങുകൾ നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ
2: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

നീരിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നീരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: മുഖ്യമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ഓണത്തിരക്കിലേക്ക് കടന്ന് നാടും നഗരവും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്തു നിന്നും നേരിട്ട് ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടക്കും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ബാങ്കുകൾ ശക്തമായ അവസ്ഥയിലാണെന്നും കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തിയതായും ധനമന്ത്രി വ്യക്തമാക്കി.
1: So the committee would probably have that material before them even as they deliberate, and even as they deliberate to give us their thoughts and also the recommendations which will help us to clearly understand where the committee wants India to go towards Viksit Bharat, and in that the role of banks.
0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NTA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. പെൻഷൻ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർന്നും ശ്രദ്ധ ചെലുത്തുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ ദേശീയ അനുഭവ് അവാർഡുകൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഫോമുകളിൽ നിന്നും അനാവശ്യമായ വ്യവസ്ഥകൾ നീക്കം ചെയ്ത് സങ്കീർണമായ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പെൻഷൻ മിത്ര ഹാൻഡ്ബുക്ക്, ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർഗരേഖ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു.
2: So most of these

0: The retiring colleagues are in the prime of their health, also prime of their expertise, prime of their experience. और इसलिए उनको इस तरह से छुट्टी पे न जाने दिया जाए, उनकी सेवाएं, उनका योगदान किसी न किसी तरह से राष्ट्र निर्माण के कार्य आए और किस प्रकार आ सकता है, ये उनके साथ चर्चा करने का माध्यम बने.
1: ഖനന നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ബിൽ മുന്നോട്ട് വയ്ക്കുന്ന വിവിധ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ധാതു നിക്ഷേപമുള്ള ഭൂമിയുടെ മേൽ സംസ്ഥാനത്തിന്റെ ധനപരമായ അധികാരം പരിമിതപ്പെടുത്താൻ ബിൽ കാരണമാകുമോ എന്ന ആശങ്കയും കത്തിൽ പങ്കുവയ്ക്കുന്നു. IS പിന്തുണയുള്ള ഷഹസാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയുടെ 200-ലധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരതയോട് ഇന്ത്യ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നയത്തിന്റെ ഭാഗമായാണ് സുരക്ഷാസേനയുടെ നടപടിയെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. സർവീസ് വിപുലീകരണത്തിന്റെ ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് എറണാകുളത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. വിശദാംശങ്ങളുമായി എറണാകുളത്തു നിന്നും ആകാശവാണി പ്രതിനിധി പി നഹീമ.
3: നിലവിലുള്ള 8 കോച്ചുകൾക്ക് പകരം 16 കോച്ചുകളാക്കിയാണ് സർവീസ് വിപുലീകരിക്കുന്നത്. നിലവിൽ 530 സീറ്റുകൾ ആയിരുന്നിടത്ത് ഇനി 598 അധിക സീറ്റുകൾ ഉണ്ടാകും. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി. ഓണം ഉൾപ്പെടെയുള്ള ഉത്സവകാലത്ത് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർക്ക് യാത്രാ സൗകര്യം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
1: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. പുതുവർഷപ്പിറവിയുടെ നവ്യാനുഭവത്തിനൊപ്പം കർഷക ദിനം കൂടിയായാണ് മലയാളികൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ ആദ്യ ദിനത്തെ വരവേൽക്കുന്നത്. പൂവിളികളുടെ മനോഹര നാളുകൾക്ക് തുടക്കമിട്ട് ഇന്നലെ അത്തം പിറന്നതോടെ ഓണാവേശത്തിലേക്ക് മലയാളികൾ കടന്നുകഴിഞ്ഞു. ഓണത്തിരക്കിലേക്ക് നാടും നഗരവും ഉണർന്നതോടെ ഓണവിപണികളും സജീവമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ 500 ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംവദിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. പട്നയിൽ ഇലക്ഷൻ ലിറ്ററസി ക്ലബ് 2.0 പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഹിമാചൽ പ്രദേശിലെ ഗോത്രമേഖലയായ ചമ്പയിൽ മേഘവിസ്ഫോടനം. മലവെള്ളപ്പാച്ചിലിൽ പാലം ഉൾപ്പെടെ ഒലിച്ചുപോയി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാടിന് കാവേരിയിലെ ജലം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് കാവേരി ജലമാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർണാടക പാലിക്കണമെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. സിക്കിമിലെ തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ അടിസ്ഥാന വർഷം 2002 നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. അടിസ്ഥാന വർഷം 2002 പകരം 1993 നിശ്ചയിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു സന്നദ്ധ സംഘടന സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാലിയ ബാഗ്ചി, ജസ്റ്റിസ് വി മോഹന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹികളുടെ പട്ടിക പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പുറത്തിറക്കി. കേരളത്തിൽ നിന്നും ബിജെപി നേതാവ് കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അനിൽ ആന്റണി ബിജെപി ദേശീയ സെക്രട്ടറിയായി തുടരും. ശ്രീലങ്കയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിന്റെ 3 ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് 178 റൺസിന്റെ ലീഡ്. ആതിഥേയരായ ശ്രീലങ്കയുടെ 1 ഇന്നിംഗ്സ് 284 റൺസിന് അവസാനിച്ചു. 3 ദിനത്തിൽ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 462 റൺസിനാണ് പുറത്തായത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു 2 റൌണ്ടിൽ പ്രവേശിച്ചു. വനിതാ ഡബിൾസിൽ സ്പെയിൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം 2 റൌണ്ടിലേക്ക് മുന്നേറി. പുരുഷ ഡബിൾസിൽ MR അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും 2 റൌണ്ടിൽ കടന്നു. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനുള്ള കരാറിൽ ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി. എന്നാൽ വാണിജ്യ കപ്പലുകൾക്കായി ഹോർമസ് പൂർണ്ണമായും തുറക്കുന്നത് സംബന്ധിച്ച അമേരിക്കയുടെ നിബന്ധനകളെല്ലാം പാലിക്കുന്ന വിധത്തിലാണോ കരാർ എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ല. അമേരിക്ക ഇറാൻ സമാധാന കരാറിനായുള്ള 60 ദിവസത്തെ ചർച്ചാ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ചോദ്യപേപ്പറുകളിലുണ്ടായ പിശകുകളിലെ പരാതിയെ തുടർന്ന് UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പുനഃപരീക്ഷ 9-10 തീയതികളിൽ നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 9-ാം തീയതി രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും അതേ ദിവസം ഉച്ചയ്ക്ക് 3 മുതൽ വൈകുന്നേരം 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സോഷ്യോളജി പരീക്ഷ 10 സെപ്റ്റംബർ രാവിലെ 9 മുതൽ 12 വരെ ആദ്യ ഷിഫ്റ്റിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനായി ഉന്നതതല സമിതിയെ കേന്ദ്ര സർക്കാർ ഉടൻ നിയോഗിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി 16 കോച്ചുകളുമായി സർവീസ് നടത്തും. ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് നിർവഹിച്ചു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങം 1. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിന്റെ 3-ാം ദിനത്തിൽ 178 റൺസിന്റെ ലീഡുമായി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
5: ഹുവാൻ ഡോൾഫോയുടെ നോവൽ പെട്രോ പരാമോ, രചന ഡോക്ടർ M. രാജീവ് കുമാർ.

0: മരിച്ചവരുടെ നഗരത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഭീതിയുടെ ഇരമ്പങ്ങൾ കൊണ്ട് തീർത്തൊരു നോവൽ ലോക സാഹിത്യത്തിലുണ്ട്.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ചെറു ചെറു ചിരിയുടെ കുളിരുളി നീ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയത്തിന്റെ ഭാഷയാണ് സംഗീതം. പറയാൻ കഴിയാതെ പോയ വാക്കുകൾക്ക് അവ ശ്രുതി പകരുന്നു. ഒറ്റപ്പെട്ട രാത്രികളിൽ ഒരമ്മയെപ്പോലെ അവ ആശ്വാസം പകർന്നു, അല്ലെങ്കിൽ അച്ഛനെ പോലെ വാത്സല്യം ചൊരിഞ്ഞു. അങ്ങനെ സ്നേഹവും വാത്സല്യവും പ്രണയവും വിരഹവുമൊക്കെ സംഗീതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയ ഇസൈ ജ്ഞാനി ഇളയരാജയുടെ പാട്ടുകൾ ഇന്ന് നമുക്കൊന്ന് ആസ്വദിച്ചാലോ.
5: ഹോ

0: la la la la la la la la la la la la la la la la la la la la.
1: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
2: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാർ മേഘമൽഹാറിൽ പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത കുലപതി ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഏകദേശം 50 വർഷത്തോളമായി സംഗീത രംഗത്ത് തന്റെ സപര്യ തുടരുന്ന അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായാണ് കണക്കാക്കുന്നത്. അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല, ഓർക്കസ്ട്രേറ്റർ, പിന്നണി ഗായകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇസൈ ജ്ഞാനി ഇളയ

രാജയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിൽ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത ഹാർമണികളും സ്ട്രിംഗ് ക്രമീകരണങ്ങളും ഉപയോഗിച്ച ആദ്യകാല ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സംവിധായകരിൽ ഒരാളും 2025 ലണ്ടനിൽ ഒരു പൂർണ്ണ പാശ്ചാത്യ ക്ലാസിക്കൽ സിംഫണി രചിക്കുകയും റെക്കോർഡ് ചെയ്യുകയും തത്സമയം അവതരിപ്പിക്കുകയും ചെയ്ത ആദ്യത്തെ ഏഷ്യക്കാരനുമായിരുന്നു ഇളയരാജ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യമായ സംഗീത ശൈലികൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ സംഗീത സംവിധായകൻ ഇളയരാജയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. സലീൽ ചൗധരി പോലെയുള്ള സംഗീത സംവിധായകർക്ക് വേണ്ടി അദ്ദേഹം സെഷൻ ഗിറ്റാറിസ്റ്റ്, കീബോർഡിസ്റ്റ്, ഓർഗനിസ്റ്റ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മദ്രാസിലെ തങ്ങളുടെ പ്രധാന ഗിറ്റാറിസ്റ്റാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകൻ എന്ന് ഒരിക്കൽ സലീൽ പറഞ്ഞിരുന്നു.

90.4 FM. Stay tuned. കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ ഒരുപിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത സംവിധായകൻ ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് നാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. 1943 ജൂൺ 3 തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന ഇളയരാജ അദ്ദേഹത്തിന്റെ ബാല്യകാലഘട്ടത്തിൽ തന്നെ തമിഴ് നാടോടി സംഗീതത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നുവരുന്നു. 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തന്റെ മൂത്ത സഹോദരൻ പാവലർ വരദരാജന്റെ നേതൃത്വത്തിലുള്ള പാവലർ ബ്രദേഴ്സ് എന്ന സഞ്ചാര സംഗീത സംഘത്തിൽ ചേരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ രചന. തമിഴ് കവിയായ കണ്ണദാസൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി എഴുതിയ ഒരു വിലാപഗാനത്തിന്റെ സംഗീതാവിഷ്കാരമായിരുന്നു അത്.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മധുര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ ഇളയരാജയുടെ വിശേഷങ്ങളും പാട്ടുകളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. തന്റെ വീട്ടിലെ റേഡിയോ വിറ്റ് കിട്ടിയ 400 രൂപയുമായി അദ്ദേഹം സഹോദരൻ ഭാസ്കറിനൊപ്പം സംഗീതം പഠിക്കാൻ മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ അദ്ദേഹം മാസ്റ്റർ ധനരാജന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം അവിടെ ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം നേടി. ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിലെ മികച്ച വിദ്യാർത്ഥിയും ക്ലാസിക്കൽ ഗിറ്റാറിൽ സ്വർണ മെഡൽ ജേതാവുമായിരുന്നു. ടിവി ഗോപാലകൃഷ്ണനിൽ നിന്ന് അദ്ദേഹം കർണാടക സംഗീതവും അഭ്യസിച്ചു. അദ്ദേഹത്തെ ഇസൈജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ കരുണാനിധിയായിരുന്നു. ലണ്ടനിലെ റോയൽ ഫിൽ ഹാർമോണിക് ഓർക്കസ്ട്ര അദ്ദേഹത്തിന് മാസ്ട്രോ എന്ന പദവിയും നൽകി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലെ മികച്ച സംഗീത സംവിധായകരിൽ പ്രധാനിയായ ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് മേഘമൽഹാറിലൂടെ പ്രിയപ്പെട്ടവർ ആസ്വദിച്ചു കൊണ്ടിരുന്നത്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി നിരവധി ഗാനങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീതം പകർന്നു. ദക്ഷിണേന്ത്യൻ ഗ്രാമീണ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സംയോജിപ്പിച്ച് അദ്ദേഹം തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തി. 1976 SP മുത്തയ്യ സംവിധാനം ചെയ്ത അന്നക്കൊടി എന്ന തമിഴ് ചിത്രത്തിലൂടെ തുടങ്ങി ഇന്ന് ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും യാത്ര തുടരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഈ സംഗീത ജീവിതത്തിൽ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ബൈ ബൈ കേൾക്കൂ, റേഡിയോ ശാന്തനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷം

0: വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? പാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്തിപ്പ

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ബട്ടീം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്തെന്നോ? കള്ളനും ദൈവവും. ഒരു കള്ളൻ മോഷ്ടിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. എന്റെ ഈശ്വര, എന്നെ രക്ഷിക്കണേ, എന്റെ എല്ലാ മോഷണങ്ങളും സഫലമാക്കി തരണേ, ആരും എന്റെ മോഷണം അറിയരുതേ. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായില്ല. ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുമില്ല. രാത്രി മുഴുവനും ഉറക്കമിളച്ച് നടന്നിട്ടും ഒരിടത്തു നിന്നും മോഷ്ടിക്കാൻ കഴിഞ്ഞില്ല. കള്ളൻ നിരാശനായി. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും ഫലമൊന്നും കിട്ടുന്നില്ലല്ലോ, ദൈവം തന്നെ അനുഗ്രഹിക്കാത്തത് എന്താണ്? അയാൾ ചിന്തിച്ചു. ദൈവം കൈക്കൂലി വാങ്ങുമായിരിക്കും. ഭൂമിയിൽ പോലും കൈക്കൂലിയില്ലാത്ത ഒന്നും നടക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നതിൽ പകുതി ദൈവത്തിന് കൊടുത്തേക്കാം. ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ല

0: അല്ലേ പകുതിയെങ്കിലും കിട്ടുന്നത്. അടുത്ത ദിവസം കുളിച്ചു കുറിയിട്ട് കള്ളൻ ക്ഷേത്രത്തിൽ പോയി. കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. ദൈവമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളാത്തതിന്റെ കാരണം എനിക്ക് പിടികിട്ടി. ഇനി മുതൽ മോഷ്ടിക്കുന്നതിന്റെ പകുതി നിനക്ക് തന്നേക്കാം. എന്നെ നീ സഹായിക്കണം. അന്നു രാത്രി പട്ടണത്തിലെ ഒരു മുതലാളിയുടെ ഗോഡൌണിൽ കടന്ന് ഒരു ചാക്ക് ധാന്യം കള്ളൻ മോഷ്ടിച്ചു. ആരും കണ്ടില്ല. കൈക്കൂലി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ദൈവം തന്നെ സഹായിച്ചതെന്ന് പാവം കള്ളൻ കരുതി. താനൊരു കള്ളനാണെങ്കിലും ദൈവത്തെ പറ്റിക്കാൻ പാടില്ലെന്ന് അയാൾ തീരുമാനിച്ചു. കള്ളൻ നേരെ ക്ഷേത്രത്തിൽ പോയി അരച്ചാക്ക് ധാന്യം വിഗ്രഹത്തിന്റെ മുമ്പിൽ വച്ചിട്ട് ബാക്കി ധാന്യവും കൊണ്ട് വീട്ടിലേക്ക് പോയി. ദൈവം ഇനി കൈവിടുകയില്ല എന്ന് കരുതിയ കള്ളൻ മോഷണത്തിൽ കൂടുതൽ താല്പര്യവും ഉത്സാഹവും കാണിച്ചു. അടുത്ത ദിവസം രാത്രി ഒരു സ്വർണക്കടയായിരുന്നു ലക്ഷ്യം. അവിടെ നിന്ന് കുറെ സ്വർണം കൈക്കലാക്കാൻ കള്ളന് കഴിഞ്ഞു. സന്തോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് കയറി കള്ളൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കിട്ടിയതിൽ പകുതി സ്വർണം വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്തു. കള്ളൻ പറഞ്ഞു, ദൈവമേ, എന്നോട് ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ കിട്ടുന്നതിൽ പകുതി നേരത്തെ തരുമായിരുന്നല്ലോ. ദൈവം കൈക്കൂലി വാങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മോഷണത്തിൽ ഞാൻ വിജയിക്കാതിരുന്നതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ മനസ്സിലായത്. ഏതായാലും ഇനി മോഷണം കൊണ്ട് എനിക്കും നിനക്കും ഒരുപോലെ നേട്ടമുണ്ടാക്കാം. നീ എന്നെ കൈവിടരുതേ. നിന്നോടുള്ള കരാർ ഞാൻ തീർച്ചയായും പാലിക്കും. കള്ളന്റെ മോഷണം മുറയ്ക്കു നടന്നു. ദൈവത്തിന്റെ വിഹിതം അയാൾ കൃത്യമായി നൽകി. ഒരു ദിവസം മോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ കള്ളനെ കയ്യോടെ പിടിച്ചു. അവിടെ വെച്ച് തന്നെ അവനെ മർദ്ദിക്കാൻ തുടങ്ങി. രണ്ടു മൂന്ന് ഇടി കിട്ടിയപ്പോഴേക്കും കള്ളൻ നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, ഇനിയും എന്നെ എത്ര ഇടിക്കും? ഇൻസ്പെക്ടർ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു, നടക്ക് സ്റ്റേഷനിലേക്ക്, അവിടെ പോയിട്ട് നിനക്ക് ഇടിയുടെ കണക്ക് പറഞ്ഞു തരാം. കള്ളൻ ദയനീയ സ്വരത്തിൽ പറഞ്ഞു, സർ, എനിക്ക് കിട്ടുന്നതിൽ പകുതി മറ്റൊരാളിന് അവകാശപ്പെട്ടതാണ്. കള്ളനാണെങ്കിലും ഞാൻ വാക്കുപാലിക്കുന്നവനാണ്. ഇത്രയുമായപ്പോൾ ഒരാശരീരി കേട്ടു, ഭക്ത, നിന്റെ വിശ്വസ്തതയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നീ വാക്കുപാലിക്കുന്നവനായതുകൊണ്ട് ഇത്തവണ എനിക്ക് പങ്കൊന്നും വേണ്ട, എല്ലാം നീ തന്നെ അനുഭവിക്കുക. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടമായില്ലേ? വേറൊരു കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ദിവസവും രാവിലെ വീടുകളിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്ന നമ്മളിൽ ഭൂരിഭാഗം പേരും സ്ഥിരമായി കാണുന്ന ഒന്നാണ് ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുകയും യാത്ര തുടരുകയും ചെയ്യുന്നു. എന്നാൽ എന്നു മുതലാണ് ഈ ട്രാഫിക് ലൈറ്റുകൾ നമ്മുടെ റോഡുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ വീടുകളിൽ നിന്നും വണ്ടി എടുത്തിറങ്ങുന്ന നമ്മൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട് ഈ കാണുന്ന നീണ്ട നിര റോഡുകളെയും ആയിരക്കണക്കിന് വാഹനങ്ങളെയും ഒരു അപകടവുമില്ലാതെ കൃത്യമായി നിയന്ത്രിക്കുന്നത് ആരാണ്? നഗരവീഥികളിലെ ജംഗ്ഷനുകളിൽ നിശബ്ദരായി നിൽക്കുന്ന 3 കുഞ്ഞു വെളിച്ചങ്ങളാണ് ആ വലിയ ദൗത്യം നിർവഹിക്കുന്നത്, നമ്മുടെ സ്വന്തം ട്രാഫിക് ലൈറ്റുകൾ. ചുവപ്പും മഞ്ഞയും പച്ചയും വെളിച്ചങ്ങൾ കൺചിമ്മി തുറക്കുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നു, കാത്തു നിൽക്കുന്നു, പിന്നീട് യാത്ര തുടരുന്നു. എന്നാൽ എന്നു മുതലാണ് മനുഷ്യൻ ഈ ലൈറ്റുകളെ വിശ്വസിച്ച് സ്വന്തം ജീവൻ റോഡിലേക്ക് ഇറക്കി വെച്ചു തുടങ്ങിയത്? 18th century കുതിരവണ്ടികളുടെ കാലത്ത് ലണ്ടനിലെ തെരുവുകളിൽ ഗ്യാസ് വിളക്കുകളായി തുടങ്ങിയ ആ പരീക്ഷണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വരെ എത്തി നിൽക്കുന്ന രസകരമായ ഒരു ചരിത്രമാണ്. ഈ 3 നിറങ്ങൾ കേവലം ചില കാഴ്ചകളല്ല, ഓരോ നിറത്തിനും പിന്നിൽ വ്യക്തമായ ശാസ്ത്രമുണ്ട്, നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അതിലുപരി നമ്മളുടെയും കുടുംബത്തിൻ്റെയും ജീവൻ കാക്കുക

എന്ന വലിയൊരു സന്ദേശവുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിലൂടെ ട്രാഫിക് സിഗ്നലുകളുടെ രസകരമായ ചരിത്രവും അതിനു പിന്നിലെ ശാസ്ത്രവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുരക്ഷാ നിയമങ്ങളും വിശദമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ നിറങ്ങളുടെ പിന്നിലെ ശാസ്ത്രം പരിശോധിക്കാം. നമ്മൾ കാണുന്ന വെളിച്ചത്തിന് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്നൊരു സവിശേഷതയുണ്ട്. ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള നിറമാണ് ചുവപ്പ്. അതുകൊണ്ട് തന്നെ മൂടൽ മഞ്ഞോ കടുത്ത മഴയോ പുകയോ ഉണ്ടെങ്കിൽ പോലും ചുവപ്പ് നിറത്തിന് അന്തരീക്ഷത്തിൽ വിഭജനം സംഭവിച്ച് ചിതറിപ്പോകാതെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ദൂരെ നിന്ന് വരുന്ന ഡ്രൈവർക്ക് അപകട സാധ്യത മുന്നേ കൂട്ടി മനസ്സിലാക്കി വാഹനം നിർത്താൻ സാധിക്കും എന്നതിനാലാണ് ചുവപ്പിന് സ്റ്റോപ്പ് അല്ലെങ്കിൽ അപായം എന്നർത്ഥം വന്നത്. പച്ച നിറത്തിന് മനുഷ്യന്റെ കണ്ണിന് ഏറ്റവും സുഖകരമായ സമ്മർദ്ദങ്ങളില്ലാതെ കാണാൻ കഴിയുന്ന സ്വഭാവമാണുള്ളത്. റോഡ് സുരക്ഷിതമാണ് എന്ന സന്ദേശം നൽകാൻ പച്ച തിരഞ്ഞെടുത്തതും ഇതുകൊണ്ടാണ്. ചുവപ്പിനും പച്ചയ്ക്കും ഇടയിൽ വേഗത കുറയ്ക്കാനുള്ള മുന്നറിയിപ്പായി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന മഞ്ഞ നിറവും നൽകപ്പെട്ടു. ഇനി ഓരോ സിഗ്നലിലും ഡ്രൈവർമാരും കാൽനട യാത്രക്കാരും യഥാർത്ഥത്തിൽ എന്തു ചെയ്യണം എന്ന് നോക്കാം. ചുവപ്പ് ലൈറ്റ് കത്തിയാൽ വാഹനം പൂർണ്ണമായി നിർത്തണം. റോഡിൽ വരച്ചിട്ടുള്ള സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തുന്നത് നിയമലംഘനവും അപകടകരവുമാണ്. വാഹനങ്ങൾക്ക് ചുവപ്പ് തെളിയുമ്പോൾ മാത്രമാണ് കാൽനട യാത്രക്കാർക്ക് സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ അനുവാദം ലഭിക്കുന്നത്. ചുവപ്പിന് ശേഷം വരുന്ന മഞ്ഞ ലൈറ്റിന്റെ അർത്ഥം പോകാൻ തയ്യാറെടുക്കുക, പക്ഷേ പോകരുത് എന്നാണ്. ഡ്രൈവർമാർ ചെയ്യേണ്ടത് ചുവപ്പ് ലൈറ്റ് മാറി മഞ്ഞ തെളിയുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഗിയർ മാറ്റാനും മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. ഈ സമയത്ത് വാഹനം മുന്നോട്ടെടുക്കാൻ പാടില്ല. പച്ച ലൈറ്റ് തെളിഞ്ഞാൽ മാത്രമേ സ്റ്റോപ്പ് ലൈൻ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ. പച്ച ലൈറ്റ് കത്തിയാൽ യാത്ര തുടരാം, എങ്കിലും മുന്നിലെ ട്രാഫിക് ക്ലിയർ ആണോ എന്നും സിഗ്നൽ തെറ്റിച്ചു വരുന്ന മറ്റ് വാഹനങ്ങളോ ആംബുലൻസ് പോലുള്ള അത്യാവശ്യ വാഹനങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. കാൽനട യാത്രക്കാർ വാഹനങ്ങൾക്ക് പച്ച തെളിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങരുത്. പച്ച ലൈറ്റിന് ശേഷം മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ അയ്യോ ചുവപ്പ് വീഴാൻ പോകുന്നു, വേഗം വിട്ടുപോകാം എന്ന് വിചാരിച്ച് ആക്സിലറേറ്റർ കൊടുക്കുകയല്ല വേണ്ടത്. മറിച്ച് വേഗത കുറച്ച് വാഹനം സുരക്ഷിതമായി സ്റ്റോപ്പ് ലൈനിന് മുന്നിൽ നിർത്താൻ തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത്. രാത്രി 8-9 മണി കഴിയുമ്പോൾ പല പ്രധാന ജംഗ്ഷനുകളിലും ട്രാഫിക് ലൈറ്റുകൾ ചുവപ്പോ മഞ്ഞയോ നിറത്തിൽ തുടർച്ചയായി മിന്നി മറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. പ്രധാന റോഡിലൂടെ പോകുന്നവർക്ക് മഞ്ഞ ലൈറ്റാണ് മിന്നുന്നതെങ്കിൽ വേഗത കുറച്ച് അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക എന്നതാണ് അർത്ഥം. എന്നാൽ ഇട റോഡുകളിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന സിഗ്നലിൽ ചുവപ്പാണ് മിന്നുന്നതെങ്കിൽ വാഹനം സ്റ്റോപ്പ് ലൈനിൽ പൂർണ്ണമായും നിർത്തണം. പ്രധാന റോഡിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് വാഹനം എടുക്കുക. രാത്രി സമയങ്ങളിൽ റോഡ് വിജനമാണെന്ന് കരുതി അമിത വേഗത്തിൽ പോകാതെ ഈ മിന്നുന്ന ലൈറ്റുകളുടെ മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാം. ഈ ട്രാഫിക് ലൈറ്റുകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നാം ചെന്നെത്തുന്നത് ലണ്ടനിലാണ്. 1868 ലോകത്തെ ആദ്യ ട്രാഫിക് സിഗ്നൽ നിലവിൽ വരുന്നത് ലണ്ടനിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലാണ്. കുതിരവണ്ടികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ റെയിൽവേ എഞ്ചിനീയർ JP Nutt ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അന്ന് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഗ്യാസ് ഉപയോഗിച്ചായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ ചുവപ്പും പച്ചയും വിളക്കുകൾ തെളിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഗ്യാസ്

0: ചോർച്ചയെ തുടർന്ന് ആ പരീക്ഷണം പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് 1912 ഇന്നത്തെ രീതിയിലുള്ള ഇലക്ട്രിക് ട്രാഫിക് ലൈറ്റുകൾ എത്തുന്നത്. അമേരിക്കയിലെ സോൾട്ട് ലേക്ക് സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ലെസ്റ്റർ വയർ ആണ് ഇത് വികസിപ്പിച്ചത്. അന്ന് ചുവപ്പും പച്ചയും നിറങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1920 മൂന്ന് നിറങ്ങളുടെ വരവുണ്ടായത്. ഡെട്രോയിറ്റിലെ വില്യം പോട്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ചുവപ്പിനും പച്ചയ്ക്കുമൊപ്പം മഞ്ഞ ലൈറ്റ് കൂടി ഉൾപ്പെടുത്തി ഇന്നത്തെ രീതിയിലുള്ള മൂന്ന് നിറങ്ങളുള്ള ട്രാഫിക് സിഗ്നൽ രൂപകൽപ്പന ചെയ്തത്. 1923 അമേരിക്കക്കാരനായ ഗാരറ്റ് മോർഗൻ ഈ സിഗ്നൽ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പേറ്റന്റ് സ്വന്തമാക്കുകയും പിന്നീട് ജനറൽ ഇലക്ട്രിക് കമ്പനിക്ക് ഇത് കൈമാറുകയും ചെയ്തതോടെയാണ് ട്രാഫിക് ലൈറ്റുകൾ ലോകമെമ്പാടും പ്രചരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ചെറിയ ട്രാഫിക് വെളിച്ചങ്ങൾ കേവലം ചില സിഗ്നലുകൾ മാത്രമല്ല, നമ്മുടെ സുരക്ഷിതമായ യാത്രയുടെ ഉറപ്പുകളാണ്. ഓർക്കുക, സാങ്കേതിക വിദ്യ ഇന്ന് വളരെ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സ്മാർട്ട് ക്യാമറകളും ഉപയോഗിച്ച് റോഡിലെ തിരക്കുകൾ സ്വയം മനസ്സിലാക്കി സമയം ക്രമീകരിക്കുന്ന അഡാപ്റ്റീവ് സിഗ്നലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ജംഗ്ഷനുകളിലും എത്തിക്കഴിഞ്ഞു. മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ തന്നെ റോഡ് സുരക്ഷ പൂർണ്ണമായും സാങ്കേതിക വിദ്യ ഏറ്റെടുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എത്ര വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും അത് നമ്മളെ എത്ര സുരക്ഷിതരാക്കാൻ ശ്രമിച്ചാലും റോഡിലിറങ്ങുന്ന നമ്മളിൽ റോഡ് സംസ്കാരം ഇല്ലെങ്കിൽ ഒരു സിഗ്നലിനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. മഞ്ഞ ലൈറ്റ് തെളിയുമ്പോൾ വണ്ടി വേഗത്തിൽ വിട്ടുപോകാൻ കാണിക്കുന്ന ഒരു സെക്കൻഡിൻ്റെ ധൃതിയോ ചുവപ്പിൽ നിർത്താതെ ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള ആവേശമോ മാറ്റിമറിക്കുന്നത് നമ്മളുടെയോ റോഡിലുള്ള മറ്റൊരാളുടെയോ മുഴുവൻ ജീവിതത്തെ തന്നെ ആയിരിക്കും. ലണ്ടനിലെ ആ പഴയ ഗ്യാസ് ലൈറ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ എത്തി നിൽക്കുന്ന ട്രാഫിക് സിഗ്നലുകൾ നമ്മളോട് പറയുന്നത് ഒന്നു മാത്രമാണ്: നിങ്ങളുടെ ജീവന് വലിയ വിലയുണ്ട്, കാത്തിരിക്കുന്നവർക്കായി സുരക്ഷിതമായി തിരിച്ചെത്തുക. നിയമങ്ങൾ പാലിക്കാം, ട്രാഫിക് ലൈറ്റുകളെ ബഹുമാനിക്കാം, സുരക്ഷിതമായൊരു റോഡ് സംസ്കാരം നമുക്ക് ഒന്നിച്ച് പടുത്തുയർത്താം. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗത്. സ്റ്റേ ട്യൂൺഡ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു വെറെവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

നിങ്ങളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ആന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. സർഗാത്മകതകളിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഓരോ യാത്രകളെയും നെഞ്ചിലേറ്റുന്നവരാണ് ഞങ്ങൾ. 4 ചുവരുകൾക്കുള്ളിലെ ഡിജിറ്റൽ സ്ക്രീനിൽ മുഖം പൊഴുത്തുന്ന പുതിയ കാലത്ത് പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിനോദസഞ്ചാരം പോലെ മറ്റൊന്നില്ല. അറിവിൻ്റെ വിശാല ലോകം തുറന്നു തരുന്ന, യാത്രയെ പ്രണയിച്ച ഞങ്ങൾക്ക് ലഭിക്കുന്ന സമാനതകളില്ലാത്ത ആനന്ദവും അറിവുകളുമാണ് സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കിടുന്നത്. ശ്രോതാക്കളുടെ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ വിജയരഹസ്യം. ഇന്നോളം നൽകിയ പ്രോത്സാഹനം തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകത്തിലെ വിശേഷങ്ങളാണല്ലോ ഇപ്പോൾ സുന്ദര സഞ്ചാരത്തിലൂടെ കേട്ടുവരുന്നത്. കുടകിൻ്റെ ചരിത്രവും കാലാവസ്ഥയുടെ മാഹാത്മ്യവും പറഞ്ഞത് ഓർക്കും എന്ന് കരുതുന്നു. പശ്ചിമഘട്ട മലനിരകൾ കാവലൊരുക്കുന്ന കുടക് ജില്ല ഇവിടത്തെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഭാരതത്തിനാകെ കുളിരും ജീവജാലങ്ങൾക്ക് കുടിനീരുമേകി ഒഴുകും.

ുന്ന കാവേരിയുടെ ഉത്ഭവസ്ഥാനം കുടകിലെ ബ്രഹ്മഗിരിക്കുന്നാണ്. തലക്കാവേരിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും അവിടുത്തെ അത്ഭുത കുളവും വിവരിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ. തലക്കാവേരി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഗസ്ത്യമുനി പൂജിച്ചിരുന്ന ശിവലിംഗമാണ്. കാവേരി അമ്മയുടെയും വിഘ്നേശ്വരൻ്റെയും പ്രതിഷ്ഠകളും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉള്ള കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദരസഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ തലക്കാവേരി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഭക്തർക്ക് ക്ഷേത്ര ദർശനം പോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഹരം പകരുന്ന മാസ്മരിക സൗന്ദര്യവുമായി ബ്രഹ്മഗിരി വ്യൂ പോയിൻറ്റും തലക്കാവേരി ക്ഷേത്രത്തിന് പിന്നിലായി നിലയുറപ്പിച്ചിരിക്കുന്നു. വ്യൂ പോയിൻ്റിലേക്ക് കടക്കുന്നത് ക്ഷേത്രത്തിന് സമീപം മനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന പനിനീർ പൂക്കളുടെ ഉദ്യാനത്തിന് മുന്നിലൂടെയാണ്. നിറവൈവിധ്യങ്ങളുടെ രാജാവായ പനിനീർ പുഷ്പങ്ങളുടെ ദൃശ്യവിസ്മയം സമാനതകളില്ലാത്തതാണ്. ഗന്ധരാജനായ പനിനീർ പുഷ്പങ്ങളുടെ നറുമണം നിറഞ്ഞ അന്തരീക്ഷമേകുന്ന ശാലീനത, ശാന്തത എത്രമേൽ ഹൃദ്യം. തേൻ നുകരാൻ പാറി നടക്കുന്ന ശലഭങ്ങളുടെ നേർക്കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം വേറെ ലെവലാണ്. ശലഭങ്ങളുടെ രൂപലാവണ്യം ആരെയും ആകർഷിക്കും വിധം മനോഹരമാണല്ലോ. ശലഭങ്ങളുടെ നിറശോഭ ആസ്വദിച്ച് ചിരിച്ചു നിൽക്കുന്ന കുട്ടികൾ, പൂക്കളുടെയും ശലഭങ്ങളുടെയും ആകാരഭംഗി ആസ്വദിക്കുന്ന രക്ഷിതാക്കൾ, അവയുടെ വിശദാംശങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്ന ചേതോഹരമായ കാഴ്ചയും അവിടെ കാണാനായി. തെളിഞ്ഞ പ്രകാശത്തിൽ ഉദ്യാന ശോഭ ആസ്വദിക്കാൻ കഴിഞ്ഞ സന്തോഷവുമായി ഞങ്ങൾ വ്യൂ പോയിൻ്റ് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ശിലകൾ പാകിയ കുറച്ചേറെ പടികൾ കയറി മാത്രമേ ബ്രഹ്മഗിരി വ്യൂ പോയിൻറ്റിൽ എത്താൻ കഴിയൂ. കുത്തനെയുള്ള പടിക്കെട്ടുകൾ കണ്ടപ്പോൾ ആകാശത്തേക്ക് കെട്ടി ഉയർത്തിയ വഴിയാണോ ഇതെന്ന് തോന്നാതിരുന്നില്ല. ശില പാകി മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പടിക്കെട്ടുകൾ കയറുക എന്നത് ആയാസകരമായിരുന്നു. ഓരോ പടികളുടെയും പൊക്കം തന്നെയായിരുന്നു അതിന് കാരണമായത്. ഓരോ 20 പടികൾ പിന്നിടുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോകൾ പകർത്താൻ മറന്നില്ല. മുകളിലേക്ക് കയറുന്തോറും ചൂട് കുറയാൻ തുടങ്ങി. തണുപ്പുമായി നമ്മെ തഴുകി കടന്നു പോകുന്ന കാറ്റിൻ്റെ സ്പർശം നൽകുന്ന ആവേശം ചില്ലറയല്ല. ഏറ്റവും മുകളിലെത്തിയാൽ പ്രകൃതി ദൃശ്യമാകെ മാറി മറിയുന്നത് കാണാം. സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നീലാകാശം തൊടാൻ മത്സരിക്കുന്ന സഖ്യാതിരി സാനുക്കൾ നൽകുന്ന ദൃശ്യ വിസ്മയം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം സുന്ദരം. മഞ്ഞിൻ്റെ തലപ്പാവ് ധരിച്ച പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യചാരുത ദർശിക്കാനായത് ഇന്നും ഞങ്ങളുടെ ഓർമ്മയുടെ ഖജനാവിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വൃക്ഷലതാദികളുടെ ഹരിതശോഭ നിറഞ്ഞ മലകളുടെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെ. പ്രകൃതിയുടെ മായാജാലം കാണണമെങ്കിൽ ഇവിടെ തന്നെ എത്തണം. 1276 മീറ്റർ ഉയരത്തിൽ ഉച്ചയ്ക്ക് പോലും കിട്ടുന്ന തണുപ്പിൻ്റെ ഊഷ്മളതയിൽ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ചെലവഴിക്കാം. ചുറ്റുമുള്ള മലനിരകളെ തഴുകാനെത്തുന്ന വെൺമേഘ ശോഭ എത്ര കണ്ടാലാണ് മതി വരുന്നത്. ഇടയ്ക്കിടെ പറന്ന് രസിക്കുന്ന കിളികളുടെ ഉല്ലാസയാത്രയും ചേതോഹരം. അധികം താമസിയാതെ ബ്രഹ്മഗിരി കുന്നിനോട് വിട പറഞ്ഞ് പടികളിലൂടെ സാവധാനം താഴേക്കിറങ്ങി. കാവേരി നദി ശരിക്കും ഭൂമിയിൽ ദൃശ്യമാകുന്നത് ഭാഗമണ്ഡലിലാണ്. 3 ചെറുനദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്ന ഭാഗമണ്ഡൽ സുവർണക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ നിങ്ങൾ

കേട്ടുകൊണ്ടിരിക്കുന്നത് തലക്കാവേരി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയും കാവേരി നദിയുടെ ഉത്ഭവവും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ക്ഷേത്ര ദർശനത്തിന് ശേഷം തൊട്ട് പിറകിലായി അത്യപൂർവ ശോഭയോടെ നിർമ്മിച്ച് പരിപാലിക്കുന്ന പനിനീർ പൂക്കളുടെ ആരാമവും പൂക്കൾ കണ്ട് രസിക്കുന്ന സന്ദർശകരുടെ ആഹ്ലാദവും പറഞ്ഞിരുന്നു. പൂന്തോട്ടത്തിൻ്റെ ചാരേ കൂടി കുന്നിന് മുകളിലേക്ക് കെട്ടി ഉയർത്തിയ ശിലകൾ പാകിയ ബ്രഹ്മഗിരി കുന്ന് വ്യൂ പോയിന്റിലേക്ക് നടന്നു കയറിയതും 1000 അടി ഉയരമുള്ള വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട വശ്യ മനോഹാരിതയും പറഞ്ഞിരുന്നു. കോടമഞ്ഞാൽ തലമുടി കെട്ടിയ സഖ്യമല നിലകളെ തലോടി കടന്നു പോകുന്ന വെൺമേഘങ്ങൾ നിറഞ്ഞ നീലാകാശത്തിൻ്റെ ചാരുതയും കണ്ട ശേഷം ഇറങ്ങി വന്ന് സുവർണക്ഷേത്രം കാണാൻ പോകുന്ന വഴി ഭാഗമണ്ഡലിൽ കണ്ട ത്രിവേണി സംഗമത്തിൻ്റെ കാര്യവും പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കുടവിശേഷങ്ങളിലേക്ക് കടക്കാം. വിദേശ വിനോദസഞ്ചാരികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന കുടക് ജില്ലയിലെ പ്രധാന ആത്മീയ വിനോദസഞ്ചാര കേന്ദ്രമാണ് നം ഡ്രോളിംഗ് മൊണാസ്ട്രി എന്ന ബുദ്ധമത കേന്ദ്രം. കർണാടക സംസ്ഥാനത്തെ കുടക് ജില്ലയിലെ കുശാൽ നഗറിന് സമീപമുള്ള ബൈലാകൂപ്പെ എന്ന സ്ഥലത്താണ് പ്രശസ്തമായ ഈ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ രൂപകൽപ്പനയും നിർമ്മിതിയും സ്വർണ നിറത്തിലുള്ള വലിയ ബുദ്ധ പ്രതിമകളും ഉള്ളതിനാൽ സഞ്ചാരികൾക്കിടയിൽ നംസ്ഡോളിംഗ് മൊണാസ്ട്രി സുവർണക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നോളം ഒരു ബുദ്ധക്ഷേത്രം സന്ദർശിച്ചിട്ടില്ലാത്ത ഞങ്ങൾക്ക് കുടകിലെ ഈ ബുദ്ധവികാരം കാണുക എന്നത് തികഞ്ഞ ആവേശമായിരുന്നു. കുടക് സന്ദർശിക്കുന്ന എല്ലാവരും ഈ ആധ്യാത്മിക കേന്ദ്രം ഒഴിവാക്കാറില്ല. ഈ ബുദ്ധവികാരത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി ഒന്ന് സ്പർശിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. 1959 ടിബറ്റിൽ ചൈനീസ് അധിനിവേശം ഉണ്ടായപ്പോൾ 10,000 ടിബറ്റൻ അഭയാർത്ഥികൾ തൊട്ട് അയൽരാജ്യമായ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനായി കർണാടക സംസ്ഥാനത്തെ ബൈലാകൂപ്പ എന്ന വനമേഖലയിൽ കുറച്ച് സ്ഥലം അനുവദിച്ചു നൽകി. അങ്ങനെ ഇവിടം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അഭയാർത്ഥി കേന്ദ്രമായി മാറി. ബുദ്ധമതാചാര പ്രകാരം ബുദ്ധഭിക്ഷുക്കൾക്ക് പ്രാർത്ഥനയും ആരാധനയും ഒഴിച്ചുകൂടാനാകാത്ത കർമ്മങ്ങളാണ്. 1959 ബൈലാകൂപ്പയിൽ എത്തിയ ടിബറ്റൻ അഭയാർത്ഥികളുടെ ആത്മീയ ആചാര്യനായ പെനർ റിംബോച്ചെ എന്ന ബുദ്ധ സന്യാസിയുടെ നേതൃത്വത്തിൽ തായ്ലൻഡിൽ നിന്നുള്ള ധനസഹായത്തോടെ 1963 സ്ഥാപിച്ച ആശ്രമമാണ് ടിബറ്റൻ ബുദ്ധമത ഗുരുവായിരുന്ന റിംബോച്ചെ 1963 ജൂലൈ 31 ഈ ആത്മീയാലയത്തിന് തറക്കല്ലിട്ടത്. തുടക്കത്തിൽ മുളകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു പ്രാർത്ഥനാ മുറി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാട്ടു മൃഗങ്ങളുടെ ശല്യം ഇവിടെ വളരെ കൂടുതലായിരുന്നു. ധനമില്ലായ്മ വകവയ്ക്കാതെ റിംബോച്ചെയും ഏതാനും സന്യാസിമാരും ചേർന്ന് ലോകമെമ്പാടുമുള്ള ബുദ്ധമത അനുയായികളുടെ അകമഴിഞ്ഞ സഹായത്തോടെ കഠിനാധ്വാനം ചെയ്താണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ആധുനികവും മഹാത്ഭുതവുമായ ക്ഷേത്ര സമുച്ചയത്തെ മാറ്റിയെടുത്തത്. ടിബറ്റിൻ്റെ ആത്മീയ ആചാര്യനായ ദലൈലാമയാണ് ഈ ക്ഷേത്രത്തിന് നാം ഡ്രോളി എന്ന് പേര് നൽകിയത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായ പത്മസംഭവ ബുദ്ധവികാരം 1999 ഘടനം ചെയ്തത്. ഇന്നിതൊരു ബുദ്ധമത ആത്മീയ വിദ്യാഭ്യാസ കേന്ദ്രമായി വികസിച്ചിരിക്കുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നൽകിയ അകമഴിഞ്ഞ പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിന്റെ യാത്ര സുഗമമാക്കുന്നത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. കർണാടക സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കുടക് ജില്ലയിൽ നടത്തിയ യാത്രകളുടെ വിശദാംശങ്ങളാണല്ലോ ശ്രോതാക്കളുമായി പങ്കുവച്ചു വരുന്നത്. കുടക് ജില്ലയുടെ ചരിത്രവും സ്വാതന്ത്ര്യം ലഭിച്ച 1947 കാലത്ത് ഒരു സംസ്ഥാന പദവിയിലിരുന്ന ഒരു ജില്ല കൂടിയാണ് കുടകെന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. ദക്ഷിണ മേഖലയ്ക്കാകെ കുളിരേകുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി സന്ദർശന വിശേഷങ്ങളും ഭാഗമണ്ഡലി കണ്ട

0: ത്രിവേണി സംഘവും സൂചിപ്പിച്ചിരുന്നു. 1959 ചൈന തിബറ്റിൽ നടത്തിയ അധിനിവേശത്തിൽ ഭീതി പൂണ്ട ബുദ്ധമത അനുയായികൾ അഭയാർത്ഥികളായി കുടക് ജില്ലയിലെ ബൈലാകൂപ്പയിൽ എത്തി നിർമ്മിച്ച ബുദ്ധവികാരമായ നാം ഡ്രോളിംഗ് മൊണാസ്ട്രിയെക്കുറിച്ചും പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ കുടക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ മൊണാസ്ട്രിയിലും അതിനോട് അനുബന്ധിച്ചുള്ള ആശ്രമങ്ങളിലും താമസിക്കുന്ന അന്തേവാസികൾ ഭൂരിഭാഗവും ടിബറ്റൻ വംശജരായ സന്യാസിമാരും സന്യാസിനികളും കുട്ടികളുമാണ്. 1959 ചൈനീസ് അധിനിവേശ കാലത്ത് ടിബറ്റിൽ നിന്നെത്തിയ അഭയാർത്ഥികളുടെ പിൻഗാമികളും ബുദ്ധമത പഠനത്തിനായി ഇന്ത്യയിലെ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് ഇവിടത്തെ അന്തേവാസികൾ. ആത്മീയതയ്ക്കും പ്രാർത്ഥനയ്ക്കും മുൻതൂക്കം നൽകുന്ന ഇവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെയുള്ള പ്രാർത്ഥനകളോടെയാണ്. കഠിനമായ അച്ചടക്കവും ലളിത ജീവിതവും ബുദ്ധമത അനുയായികളുടെ മുഖമുദ്രയാണ്. കാവി അല്ലെങ്കിൽ മെറൂൺ നിറത്തിലുള്ള പ്രത്യേക തരം വസ്ത്രങ്ങളാണ് ഇവിടത്തെ അന്തേവാസികളുടെ വേഷം. കഠിനമായ ധ്യാനങ്ങൾക്കും മതഗ്രന്ഥ പഠനങ്ങൾക്കും ഒപ്പം ആശ്രമത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഇവർ തന്നെയാണ് നോക്കി നടത്തുന്നത്. 5000-ലധികം സന്യാസികളും സന്യാസിനികളും കുട്ടികളും താമസിക്കുന്ന ഒരു വലിയ സ്വയംഭരണ നഗരം പോലെയാണ് ഈ പ്രദേശം പ്രവർത്തിക്കുന്നത്. ബുദ്ധമത തത്വചിന്തകളും തർക്കശാസ്ത്രവും പഠിപ്പിക്കുന്നതിനായി എഞ്ചിംഗ്മ ലാമ പ്രൈമറി സ്കൂൾ, എങ്കി ഗ്യൂർ നൈക്മ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനത്തിലെ 9 വർഷത്തെ കഠിനമായ പഠനത്തിന് ശേഷമാണ് സന്യാസിമാർക്ക് ബിരുദം നൽകുന്നത്. അന്തേവാസികൾക്കും പ്രദേശവാസികൾക്കും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയും പരമ്പരാഗത തിബറ്റൻ വൈദ്യശാസ്ത്ര കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നു. സന്യാസിമാർക്കായി വലിയ ഹോസ്റ്റലുകളും പ്രായമായവർക്ക് പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങളും ആശ്രമ സമുച്ചയത്തിൽ ഉണ്ട്. ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും താമസവും ഉന്നത ബുദ്ധമത വിദ്യാഭ്യാസവുമെല്ലാം പൂർണ്ണമായും സൗജന്യമാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ ചേരുന്ന സന്യാസിമാർ ബുദ്ധമത തത്വശാസ്ത്രങ്ങൾ, ധ്യാനം, പരമ്പരാഗത ടിബറ്റൻ കലകൾ, ഭാഷകൾ എന്നിവ ഇവിടെയുള്ള ഷെഡ്ര എന്ന ബുദ്ധമത കോളേജിൽ നിന്ന് അഭ്യസിക്കുന്നു. കുടക് ജില്ലയിലെ ബൈലകൂപ്പയിലുള്ള നാം ട്രോളിംഗ് സന്ദർശിക്കാനെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്ന കമാനം തന്നെ ആകർഷകം. ഒരു പഗോഡയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രവേശന കവാടം വിവിധ നിറങ്ങൾ പൂശി ആകർഷകമാക്കിയിരിക്കുന്നു. പ്രഭാതകിരണങ്ങളിൽ നിറശോഭയേകുന്ന സുവർണ നിറം മനോഹരം. ഗോപുരത്തിന് നടുവിലായി റിംബോച്ചയുടെ മനോഹരവും വലിപ്പമേറിയതുമായ ഒരു അർദ്ധകായ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവേശന കവാടം കടക്കുമ്പോൾ തന്നെ ശാന്തവും ഭക്തി നിർഭരവുമായ അന്തരീക്ഷം നമ്മെ പൊതിയും. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ ബുദ്ധവികാര വിശേഷങ്ങളുമായി എത്താം. അതുവരെ നിങ്ങളോട് വിട പറയുന്നു ടി സദാശിവൻ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഈ വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാകാം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.5.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ ഒരു പിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയത്തിന്റെ ഭാഷയാണ് സംഗീതം. പറയാൻ കഴിയാതെ പോയ വാക്കുകൾക്ക് അവ ശ്രുതി പകരുന്നു. ഒറ്റപ്പെട്ട രാത്രികളിൽ ഒരമ്മയെ പോലെ അവ ആശ്വാസം പകർന്നു, അല്ലെങ്കിൽ അച്ഛനെ പോലെ വാത്സല്യം ചൊരിഞ്ഞു. അങ്ങനെ സ്നേഹവും വാത്സല്യവും പ്രണയവും വിരഹവുമൊക്കെ സംഗീതത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയ ഇസൈ ജ്ഞാനി ഇളയരാജയുടെ പാട്ടുകൾ ഇന്ന് നമുക്കൊന്ന് ആസ്വദിച്ചാലോ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത കുലപതി ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഏകദേശം 50 വർഷത്തോളമായി സംഗീത രംഗത്ത് തന്റെ സപര്യ തുടരുന്ന അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായാണ് കണക്കാക്കുന്നത്. അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല,

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇസൈജ്ഞാനി ഇളയരാജയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിൽ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത ഹാർമണികളും സ്ട്രിംഗ് ക്രമീകരണങ്ങളും ഉപയോഗിച്ച ആദ്യകാല ഇന്ത്യൻ ചലച്ചിത്ര സംഗീത സംവിധായകരിൽ ഒരാളും 2025 ലണ്ടനിൽ ഒരു പൂർണ്ണ പാശ്ചാത്യ ക്ലാസിക്കൽ സിംഫണി രചിക്കുകയും റെക്കോർഡ് ചെയ്യുകയും തത്സമയം അവതരിപ്പിക്കുകയും ചെയ്ത ആദ്യത്തെ ഏഷ്യക്കാരനുമായിരുന്നു ഇളയരാജ.

0: Your favorite programs and music on your favorite radio. Radio Santhvanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദ്യമായ സംഗീത ശൈലികൾ കൊണ്ട് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രിയ സംഗീത സംവിധായകൻ ഇളയരാജയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. സലീൽ ചൗധരി പോലെയുള്ള സംഗീത സംവിധായകർക്ക് വേണ്ടി അദ്ദേഹം സെഷൻ ഗിറ്റാറിസ്റ്റ്, കീബോർഡിസ്റ്റ്, ഓർഗനിസ്റ്റ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മദ്രാസിലെ തങ്ങളുടെ പ്രധാന ഗിറ്റാറിസ്റ്റാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംഗീത സംവിധായകനെന്ന് ഒരിക്കൽ സലീൽ പറഞ്ഞിരുന്നു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ ഒരുപിടി ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി ഞാൻ ശ്രീലക്ഷ്മി. സംഗീത സംവിധായകൻ ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് നാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. 1943 ജൂൺ 3 തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന ഇളയരാജ അദ്ദേഹത്തിന്റെ ബാല്യകാലഘട്ടത്തിൽ തന്നെ തമിഴ് നാടോടി സംഗീതത്തിന്റെ ശ്രേണിയിലേക്ക് കടന്നുവരുന്നു. 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹം തന്റെ മൂത്ത സഹോദരൻ പാവലർ വരദരാജന്റെ നേതൃത്വത്തിലുള്ള പാവലർ ബ്രദേഴ്സ് എന്ന സഞ്ചാര സംഗീത സംഘത്തിൽ ചേരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യ രചന. തമിഴ് കവിയായ കണ്ണദാസൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി എഴുതിയ ഒരു വിലാപഗാനത്തിന്റെ സംഗീതാവിഷ്കാരമായിരുന്നു അത്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മധുര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ ഇളയരാജയുടെ വിശേഷങ്ങളും പാട്ടുകളുമാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. തന്റെ വീട്ടിലെ റേഡിയോ വിറ്റ് കിട്ടിയ 400 രൂപയുമായി അദ്ദേഹം സഹോദരൻ ഭാസ്കറിനൊപ്പം സംഗീതം പഠിക്കാൻ മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ അദ്ദേഹം മാസ്റ്റർ ധനരാജന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹം അവിടെ ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം നേടി. ലണ്ടനിലെ ട്രിനിറ്റി കോളേജ് ഓഫ് മ്യൂസിക്കിലെ മികച്ച വിദ്യാർത്ഥിയും ക്ലാസിക്കൽ ഗിറ്റാറിൽ സ്വർണ മെഡൽ ജേതാവുമായിരുന്നു. TV ഗോപാലകൃഷ്ണനിൽ നിന്ന് അദ്ദേഹം കർണാടക സംഗീതവും അഭ്യസിച്ചു. അദ്ദേഹത്തെ ഇസൈ ജ്ഞാനി എന്ന് വിശേഷിപ്പിച്ചത് ശ്രീ കരുണാനിധിയായിരുന്നു. ലണ്ടനിലെ റോയൽ ഫിൽ ഹാർമോണിക് ഓർക്കസ്ട്ര അദ്ദേഹത്തിന് മാസ്ട്രോ എന്ന പദവിയും നൽകി.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യയിലെ മികച്ച സംഗീത സംവിധായകരിൽ പ്രധാനിയായ ശ്രീ ഇളയരാജയുടെ ഗാനങ്ങളാണ് മേഘമൽഹാറിലൂടെ പ്രിയപ്പെട്ടവർ ആസ്വദിച്ചു കൊണ്ടിരുന്നത്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി നിരവധി ഗാനങ്ങൾക്കും ചലച്ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീതം പകർന്നു. ദക്ഷിണേന്ത്യൻ ഗ്രാമീണ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി സംയോജിപ്പിച്ച് അദ്ദേഹം തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തി. 1976 SP മുത്തയ്യ സംവിധാനം ചെയ്ത അന്നക്കൊടി എന്ന തമിഴ് ചിത്രത്തിലൂടെ തുടങ്ങി ഇന്ന് ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും യാത്ര തുടരുന്നു. നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ ഈ സംഗീത ജീവിതത്തിൽ അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ജോർജിയയിലെ ഡി കാൽബ് കൗണ്ടിയിൽ നടത്തിയ സാധാരണ ട്രാഫിക് പരിശോധന വൻ ലഹരി മരുന്ന് വേട്ടയിലേക്ക് നയിച്ചു. ഏകദേശം 2.8 million ഡോളർ വില മതിക്കുന്ന ലഹരി വസ്തുക്കളും 40,000 ഡോളറിലധികം പണവും പിടിച്ചെടുത്തതായി ഡി കാൽബ് കൗണ്ടി ഷെരീഫ് ഓഫീസ് അറിയിച്ചു. മേയർ സുഹ്റാൻ മംദാനിയുടെ സൗജന്യ ബസ് യാത്ര എന്ന രാഷ്ട്രീയ വാഗ്ദാനം കണക്കിലെടുത്ത് ന്യൂയോർക്കിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഇതുമൂലം മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യ പകുതിയിൽ ബസ് ടിക്കറ്റ് വരുമാനത്തിൽ 3.1 കോടി ഡോളറിന്റെ കുറവുണ്ടായി. നിലവിൽ ബസ് യാത്രക്കാരിൽ പകുതിയോളം പേർ $3 ടിക്കറ്റ് എടുക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. 2025 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് മംദാനി സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഈ പ്രസ്താവന യാത്രക്കാരിൽ തെറ്റായ ധാരണ ഉണ്ടാക്കിയെന്നും നിയമലംഘനം വർദ്ധിക്കാൻ കാരണമായെന്നും ട്രാൻസിറ്റ് യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. കേരള ലിറ്റററി സൊസൈറ്റി ഡാളസിന്റെ ആഭിമുഖ്യത്തിൽ കേരള ലിറ്റററി സൊസൈറ്റിയുടെ അംഗങ്ങളായ ഉഷാ നായർ, ബാജി ഓടംവലി, പി സി മാത്യു എന്നിവരുടെ പുസ്തകങ്ങൾ പ്രകാശനം നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. ഉഷാ നായരുടെ പുസ്തകം പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണനിൽ നിന്നും സാഹിത്യകാരനും സംഘാടകനുമായ സി വി ജോർജ് സ്വീകരിച്ചു. ബാജി ഓടംവേലിയുടെ പുസ്തകം ടി ഡി രാമകൃഷ്ണനിൽ നിന്നും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ജോസ് ഒച്ചാലിയിൽ സ്വീകരിച്ചു. പി സി മാത്യുവിന്റെ പുസ്തകം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ പി പി ചെറിയാനും സ്വീകരിച്ചു. മലയാള സിനിമയുടെ ആകാശത്ത് സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന് ഫൊക്കാന കൺവെൻഷൻ വേദിയിൽ സ്നേഹാദരവും പിറന്നാൾ മധുരവും നൽകി. കലയും സാഹിത്യവും സംസ്കാരവും സംഗമിച്ച ഫൊക്കാനയുടെ വേദി മലയാളത്തിന്റെ സിനിമാ ഇതിഹാസത്തിന് ആദരമർപ്പിച്ച വേളയിൽ അപൂർവമായൊരു പിറന്നാൾ ഓർമ്മയ്ക്കും സാക്ഷിയായി. ഫൊക്കാനയുടെ നേതൃത്വം അടൂർ ഗോപാലകൃഷ്ണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആദരവിന്റെ ഔപചാരികതയ്ക്കപ്പുറം മലയാളിയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു മഹാപ്രതിഭയോടുള്ള സ്നേഹവും കടപ്പാടുമായിരുന്നു ചടങ്ങിൽ നിറഞ്ഞുനിന്നത്. 50 വയസ്സിന് മുകളിലുള്ളവരിൽ തങ്ങളുടെ മേഖലകളിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുന്ന വനിതകളെ ആദരിക്കുന്ന ഫോർബ്സ് 50 over 50 2026 പട്ടികയിൽ 7 ഇന്ത്യൻ അമേരിക്കൻ വനിതകൾ ഇടം നേടി. ജീവിതശൈലി, സാമൂഹിക സ്വാധീനം, നവീകരണം, നിക്ഷേപം എന്നീ 4 വിഭാഗങ്ങളിലായി തെരഞ്ഞെടുത്ത 200 വനിതകളുടെ പട്ടികയാണ് ഫോർബ്സ് പ്രസിദ്ധീകരിച്ചത്. യു കെയിലെ ലീഡ്സ് റിവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായി മലയാളി വനിതയായ ഏഞ്ചൽ ജമീമ അപ്പോൾ നിയമിതയായി. സഭാ ശുശ്രൂഷ രംഗത്ത് വനിതകളുടെ നേതൃത്വത്തിന് കൂടുതൽ പ്രോത്സാഹനമേകുന്നതാണ് ഈ നിയമനം. വചന ശുശ്രൂഷയിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും ആത്മീയ നേതൃത്വത്തിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഏഞ്ചൽ ജമീമ ബോൾ ഇനി മുതൽ ലീഡ്സ് റീവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്ന നിലയിൽ സഭയുടെ വിവിധ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 80th സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ നൃത്തശില്പം കാണികൾക്ക് വൈകാരികവും പ്രചോദനാത്മകവുമായ അനുഭവമായി. ദേശീയതയുടെ വികാരവും സൈനികരുടെ ത്യാഗവും കലയുടെ ഭാഷയിൽ സമന്വയിപ്പിച്ചാണ് ഈ നൃത്തശില്പം ഒരുക്കിയത്. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെയും തുടർന്നുണ്ടായ സൈനിക നടപടികളുടെയും നേർസാക്ഷ്യമായി നൃത്തശില്പം പുനർജനിച്ചപ്പോൾ കരഘോഷത്തോടെയാണ് സദസ്സ് ഏറ്റെടുത്തത്.

0: മിലിറ്ററി ക്യാമ്പിലെ സുബേദാർ സുനിൽകുമാർ കെ പതാക ഉയർത്തിയതോടെയാണ് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ചരമറിയിപ്പുകൾ. പുത്തൻപറമ്പിൽ പരേതനായ പി സി ചാക്കോയുടെ മകൻ പി സി എബ്രഹാം ഒക്ലഹോമയിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ചമ്പക്കര ആശ്രമം പടി കക്കാട്ടുപടവിൽ ചോദരക്കുന്നിൽ സൂസമ്മ ആന്റണി അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കല്ലറ തേക്കുംകാലയിൽ ടി കെ ജോസഫ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

നമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്

ವರ್ಲ್ಡ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 ಎಫ್ಎಂ. ಸ್ಟೇ ಟ್ಯೂನ್. അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം.

തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ಅವಳಿ.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.